ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 9, കൊലവർഷം 1201, മിഥുനം 16, 2026 ജൂൺ 30, ചൊവ്വാഴ്ച.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറബത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഉദായി. തുടർന്ന് പ്രഭാതഗീതം, ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിലെ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഫലവൃക്ഷ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്, അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ അരീക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുറന്ന ട്രെയിൻ സമയം 7:10 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻ ചാവക്കാട്. ആരോഗ്യജാലകം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നത് കേൾക്കാം. വിഷയം, കുഞ്ഞുങ്ങളുടെ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായനയിൽ യോസൈ മൗരോദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ചു മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ച്ചേരി ആയുരാരോഗ്യം. ഗ്രാമ്പുവിന്റെ ഔഷധ ഗുണങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാരയിൽ കേൾക്കാം ജി ശങ്കർകുറുപ്പിന്റെ വിലാസലഹരിയിൽ എന്ന കവിതയിൽ ഒരു ഭാഗം. ആലപിക്കുന്നത് KR രമേശൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷൻ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. ഇതിൽ ജീവിതത്തിന്റെ ഹരിത ദർശനം. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നത് കേൾക്കാം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കോഴിക്കോട് നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിംഗ് ഓഫീസർ ഷൌക്കത്ത് ഹുസൈൻ KS സംസാരിക്കുന്നത് കേൾക്കാം.

8:15 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:23 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുദ്രം: കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേർഡ് പരിപാടി. തുടർന്ന് സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക പ്രശാന്തി ചന്തു. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടി. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:40 മുതൽ 10:45 വരെയോ മത്സരം അവസാനിക്കുന്നതുവരെയോ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും വെസ്റ്റിൻഡീസും തമ്മിൽ ലണ്ടനിലെ ദി ഓവൽ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഒന്നാംഘട്ട സെമി ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സമയം 6:00 കഴിഞ്ഞ് 4:45 ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.

0: പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയ പ്രതീക്ഷകളിലേക്ക് നമുക്കൊരുമിച്ച് കൈപിടിച്ച് നടക്കാം. കേൾക്കാം
1: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
2: രാജ്യവും രാജകൊട്ടാരവും എമ്പാടും സമ്പത്തുമുണ്ടായിട്ടും സന്തോഷം ലഭിക്കാത്ത ഒരു രാജാവിൻ്റെ കഥയുണ്ട്. രാജാവിൻ്റെ ദുഃഖം മാറ്റാൻ മന്ത്രിമാർ പലതരം പോംവഴികൾ നിർദ്ദേശിച്ചു. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക, നായാട്ടിന് പോവുക, സംഗീത വിരുന്ന് സംഘടിപ്പിക്കുക, പ്രജകൾക്കെല്ലാം സദ്യ നടത്തുക, കാട്ടിൽ പോയി ധ്യാനിക്കുക തുടങ്ങിയ പലതരം കാര്യങ്ങൾ. എന്നാൽ ഇവയൊന്നും തന്നെ രാജാവിന് സ്വീകാര്യമായില്ല. ഒടുവിൽ രാജഗുരു തൻ്റെ അഭിപ്രായം പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും സന്തോഷവാനും സംതൃപ്തനുമായ ആളെ കണ്ടെത്തണം. എന്നിട്ട് രാജാവിന് അയാളുടെ ഉടുപ്പ് ധരിപ്പിക്കുക. എങ്കിൽ രാജതിരുമേനിക്ക് സന്തോഷം ലഭിക്കും തീർച്ച. ഈ അഭിപ്രായം രാജാവിന് ഇഷ്ടമായി. പിറ്റേ ദിവസം മുതൽ ഭടന്മാർ രാജ്യത്തെ സന്തോഷവാനെ കണ്ടെത്താനുള്ള യാത്ര പുറപ്പെട്ടു. നാടിൻ്റെ നാനാദിക്കിലും അവർ സന്തോഷവാനെ അന്വേഷിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഓരോരുത്തർക്കും പറയാനുള്ളത് ഇല്ലായ്മകളും പരിഭവങ്ങളും മാത്രം. ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും സന്തോഷവാനെ കണ്ടുകിട്ടാതെ രാജഭടന്മാർ തിരിച്ചു വരുമ്പോഴാണ് ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വഴിയോരത്തെ മരബഞ്ചിലിരുന്ന് സംതൃപ്തിയോടെ ചായ കുടിക്കുകയായിരുന്നു അദ്ദേഹം. ചുറ്റുമുള്ളവരോട് എന്തൊക്കെയോ തമാശ പറഞ്ഞു ചിരിക്കുന്നു. സന്തോഷവാനെ കണ്ടുകിട്ടിയ ആവേശത്തിൽ ഭടന്മാർ അദ്ദേഹത്തിനരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ഹാപ്പിയാണോ? അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, തീർച്ചയായും ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്. എങ്കിൽ ഞങ്ങൾ

0: ഞങ്ങൾക്ക് താങ്കളുടെ ഒരു സഹായം വേണം. ദുഃഖിതനായ മഹാരാജാവിന് അണിയാനായി താങ്കളുടെ കുപ്പായമൊന്നു തരണം. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അതിന് എനിക്ക് കുപ്പായമുണ്ടായിട്ട് വേണ്ടേ നിങ്ങൾക്ക് നൽകാൻ? സമ്പത്തും പേരും പെരുമയുമൊന്നുമല്ല യഥാർത്ഥ സന്തോഷത്തിൻ്റെ സ്രോതസ്സ്. ലഭ്യമായതിൽ സംതൃപ്തിയടയാനും കിട്ടിയതിൻ്റെ മൂല്യമറിയാനും സാധിക്കുക എന്നതാണ് പ്രധാനം. ദുരയുടെ മോഹവലയങ്ങളിൽ ആനന്ദം അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും സൗഖ്യം ലഭിക്കില്ല. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിക്കും പ്രകാരം സംഭവിക്കണമെന്നില്ലല്ലോ. കിട്ടാത്തതിൽ ഖേദിച്ചും കിട്ടുന്നതിനെക്കുറിച്ച് ആദ്യപ്പെട്ടും കഴിഞ്ഞിട്ടെന്ത് പ്രയോജനം? സമ്പത്തും സൗന്ദര്യവും ജോലിയും പദവിയും വീടും വാഹനവും ആരോഗ്യവും സൗഖ്യവുമെല്ലാം കാരുണ്യവാനായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. കിട്ടിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടു തന്നെ കൂടുതൽ മെച്ചപ്പെട്ടതിനായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഭൗതിക വിഭവങ്ങളിൽ നിന്നുള്ള വിരക്തിയോ പുരോഗതിയിൽ നിന്ന് മാറി നിൽക്കലോ അല്ല സംതൃപ്തി. മനുഷ്യൻ്റെ അധ്വാനത്തിനപ്പുറം ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉൾക്കൊള്ളുന്നതിലൂടെയാണ് സംതൃപ്തി എന്ന അമൂല്യനിധി സ്വന്തമാക്കാൻ സാധിക്കുക. ഈ ആത്മീയ ആനന്ദം നേടിയവർക്ക് ഏത് ചെറിയ കാര്യത്തിലും ഗുണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അല്ലാത്തവനോ കയ്യിൽ കിട്ടിയതിൻ്റെ വിലയറിയാതെ സദാ മറ്റുള്ളവരുടെ നേട്ടത്തിൽ കണ്ണും നട്ട് നിരാശപ്പെടും. അവർക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. അവരുടെ മനസ്സിന് ഒരിക്കലും സൗഖ്യവും ഉണ്ടാകില്ല. മുഹമ്മദ് നബി ഇപ്രകാരം പറഞ്ഞു, സമ്പത്തിൻ്റെ ആധിക്യത്തിലല്ല ഐശ്വര്യം, മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥ ഐശ്വര്യം.
1: ഡോക്ടർ മൻസൂർ ഒദായി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9778392332. നമ്പർ ആവർത്തിക്കാം, 9778392332. സുഭാഷിതം.

0: പ്രഭാതഗീതം.
1: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ അടുത്ത മണിക്കൂറുകളിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം 1:02:01 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28, 5:06:01 കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ 13 മിനിറ്റ് വഴി 6:29, 1:08:01 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, 1:06:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 1:06:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5:06:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: ഇന്നത്തെ വിശേഷം: ഇന്ന് ലോക ഛിന്നഗ്രഹദിനം. ആഭ്യന്തര ബഹിരാകാശ വസ്തുക്കളായ ഛിന്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡുകളെക്കുറിച്ചും അവ ഭൂമിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്.
2: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1894 യു എൻ പൈതൃക ലിസ്റ്റിലുള്ള ലണ്ടൻ ടവർ ബ്രിഡ്ജ് സന്ദർശകർക്ക് തുറന്നുകൊടുത്തത്. 35 വീതിയും 1.5 കിലോമീറ്റർ നീളവുമുള്ള പാലത്തിനടിയിലൂടെ ജലഗതാഗത നൌകകൾ സഞ്ചരിക്കുന്നു. തെംസ് നദിയിലൂടെയുള്ള ജലനൌകകൾക്ക് 140 അടിയോളം ക്ലിയറൻസ് ലഭിക്കുന്ന ടവർ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ വിജയകഥ കൂടിയാണ്.
2: ചരിത്രപഥം.
3: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
4: കുട്ടികളുടെ പേരിലും വീട്ടുപേരിലും എല്ലാം ഉണ്ട് സംഗീതം. മോള് ഗീതു, മോൻ സംഗീത്, വീട്ടുപേര്

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ഇന്ന് രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ കേൾക്കാം, കുഞ്ഞുങ്ങളുടെ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ സംസാരിക്കുന്നു. ആരോഗ്യ ജാലകം ഇന്ന് രാവിലെ 7:10. ഇന്ന് രാവിലെ 10:15

0: ഇനി കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. ഫുട്ബോൾ ബീറ്റ്സ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 10:15.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ഫലവൃക്ഷങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? കാർഷിക വൃത്താന്തത്തിൽ വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർ ഗോയ സംസാരിക്കുന്നു.
4: അയൽവാസിയുടെ പ്ലാവ് ഉണ്ടായതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാനും എന്റെ മക്കളും പട്ടിണി കടന്നേനെ എന്ന് പണ്ടൊരാൾ പറഞ്ഞു. അതെത്ര ശരിയാണ്. പട്ടിണി മാറ്റാൻ ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളും കഴിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച അയാൾക്കറിയില്ലായിരുന്നു താനും കുടുംബവും കഴിക്കുന്നത് നല്ല പോഷകഗുണമുള്ള വസ്തുവാണെന്ന്. ഒരു കാലത്ത് നമുക്ക് സുലഭമായി ലഭിച്ചിരുന്ന ചക്കയും മാങ്ങയും, കപ്ലങ്ങ എന്നറിയപ്പെടുന്ന കർമൂസയും, ചക്കപ്പഴവും, തെച്ചിപ്പഴവും, മുള്ളൻകായും, പൂവത്തിക്കായയും, തടച്ചിയുടെ കായയും മനുഷ്യൻ്റെ വിശപ്പടക്കാനും ആരോഗ്യ പോഷണത്തിനും ധാരാളമായിരുന്നു. ഇന്ന് വിപണിയിൽ പുതിയ ഒട്ടനവധി പഴങ്ങൾ ലഭ്യമാണ്. അതിൽ പ്രധാനമായും റംബുട്ടാനും മാങ്കോസ്റ്റിനും ലിച്ചിയും ഡ്രാഗൺ ഫ്രൂട്ടും ഉൾപ്പെടെ അനേകം പഴവർഗ്ഗങ്ങൾ നാട്ടിൽ സുലഭമാണ്. ഇവയെല്ലാം ഗുണനിലവാരം ഉള്ളവയുമാണ്. സ്വന്തമായി അല്പം സ്ഥലമുള്ളവർക്ക് സ്വന്തം ആവശ്യത്തിനും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളാണ് ഫലവൃക്ഷങ്ങൾ. മറ്റ് കൃഷികൾ ചെയ്യുന്നതിന് പ്രയാസമുള്ള സ്ഥലത്തും, ഉദാഹരണമായി നല്ല മണ്ണില്ലാത്ത സ്ഥലത്ത്, പാറക്കൂട്ടങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, കൂടുതൽ കട്ടിയുള്ള ചെങ്കല്ല് കാണപ്പെടുന്ന സ്ഥലങ്ങൾ നാം ഒന്നും ചെയ്യാതെ മാറ്റിവെക്കാറാണ് ചെയ്യാറ്. ഇത്തരത്തിൽ മറ്റ് കൃഷികൾ ചെയ്യാൻ പ്രയാസമുള്ള സ്ഥലത്ത് ആ സ്ഥലം മാറ്റിവെക്കാറാണ് നാം ചെയ്യാറുള്ളത്. റംബുട്ടാനും അവക്കാഡോയും ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോട്ടയും മാവും പുതിയ ഇനം പ്ലാവുമെല്ലാം വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ വീടിനും നാടിനും പക്ഷി മൃഗാദികൾക്കും വലിയ കാര്യമാണ്. നാം പൊതുവെ കാണാത്ത മേഖലയാണ് മാവ് കൃഷിയും സപ്പോട്ട കൃഷിയും അവക്കാടൻ റംബുട്ടാൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ കൃഷി. നാട്ടിൽ കൃഷി ചെയ്യുന്ന മറ്റ് വൃക്ഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന വരുമാനവും കുറഞ്ഞ കൃഷി ചെലവും ഉള്ള ഇത്തരം കൃഷികൾ കൊണ്ടുവരുന്നതിലൂടെ കർഷകൻ്റെ വരുമാന വർധനവിനും നാട്ടിൽ തനതായ പഴവർഗ്ഗങ്ങൾ സഹജീവികൾക്ക് ലഭ്യമാക്കുന്നതിനും സാധിക്കുന്നു. കൃഷി മാനസിക ഉല്ലാസം തരുന്നതോടൊപ്പം സാമ്പത്തിക ലാഭവും, മറ്റു അനേകം ആളുകൾക്ക് തൊഴിലും ലഭ്യമാക്കുന്നു. സ്വന്തമായി സ്ഥലമുള്ള ആളുകൾ ഒരു ഫലവൃക്ഷമെങ്കിലും വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും നല്ല ഭാവിക്കും ഇത് വഴിതെളിക്കുന്നു.
3: ഫലവൃക്ഷങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
0: കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
6: ദൃഷ്ടി
5: പ്രയോജകർ അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി, കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
7: തിമിരത്തിന്റെ അസ്ഥിതി ഉണ്ടോ എന്നൊരു സംശയം.

0: ഇനിയിപ്പോ എന്താ ചെയ്യ?
1: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
2: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
1: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
2: ഫോൺ 0483271439.
3: ദൃഷ്ടി.
4: പി എസ് സി പരീക്ഷയിൽ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ മൂല്യനിർണയം നടത്താതെ റാങ്ക് പട്ടിക തയ്യാറാക്കിയ സംഭവത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസ് വീണ്ടും മൂല്യനിർണയം നടത്താൻ പി എസ് സി യോഗ തീരുമാനം. പി എസ് സി വിജിലൻസ് ആഭ്യന്തര വിഭാഗം എസ് പിയുടെ നേതൃത്വത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനും യോഗത്തിൽ തീരുമാനമായി. ശബരിമല സ്വർണക്കൊള്ള, പ്രശാന്തിനും തന്ത്രിക്കും പങ്കെന്ന് എസ് ഐ ടി. ജപ്പാനെ ഇഞ്ചുറി ടൈം ഗോളിൽ തകർത്ത് ബ്രസീൽ ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ കടന്നു. അതിരൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത മാസം മുതൽ ഡിസംബർ വരെ ഉയർന്ന വിലയിൽ വൈദ്യുതി വാങ്ങാൻ കെ എസ് ഇ ബിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഓൺലൈനായി ഇന്നുകൂടി നടത്താം. പോർട്ടലിൽ ഇന്ന് രാത്രി 12 വിവരങ്ങൾ നൽകാമെന്ന് സെൻസസ് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും ഈ മാസം 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്ററാക്കിയത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് നാളെ മുതൽ ഇല്ലാതാവുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തിരഞ്ഞെടുത്തു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഇന്ന് വിരമിക്കും. പിൻഗാമിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. വെനസ്വേലയെ തകർത്ത ഭൂകമ്പത്തിൽ മരണം 1500. പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ 36 മരണം. വനിതകളുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഒന്നാം സെമി ഫൈനൽ ഇന്ന് നടക്കും. ഓവലിൽ നടക്കുന്ന ഒന്നാം സെമിയിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെ നേരിടും.
5: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: സ്വർണം പവന് 1480 രൂപ കുറഞ്ഞ് 1,04,080 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,42,400. വെള്ളി കിലോയ്ക്ക് 2,27,700. റബ്ബർ RSS 4 27,000, RSS 5 26,600. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,400, വടകര 23,970, മാനന്തവാടി 26,800. നാളികേരം 1000 എണ്ണത്തിന് പാലക്കാട് 22,000, പൊന്നാനി 15,500, കോഴിക്കോട് 15,610, മഞ്ചേരി ക്വിൻ്റലിന് 3,800, മാനന്തവാടി ക്വിൻ്റലിന് 5,600. അടയ്ക്ക 1000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, ക്വിൻ്റലിന് കോഴിക്കോടും മഞ്ചേരിയിലും 7,500. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടനും കോഴിക്കോട് നാടനും 67,500, കോഴിക്കോട് ചേട്ടൻ 68,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 11,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 11,000. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,400, മാനന്തവാടി 2,200. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,700, കോഴിക്കോട് 5,200, മാനന്തവാടി പാണ്ടി 4,900. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 740, മാനന്തവാടി ലഗോൺ 730, വിറ്റില 100 എണ്ണത്തിന് തിരൂർ 4.

0: 40. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 7800, മാനന്തവാടി 7500, പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4440, കോഴിക്കോട് 4400, മാനന്തവാടി 4450, മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോടും മാനന്തവാടിയിലും 16000, നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4300, മഞ്ചേരി 2200, കോഴിക്കോട് 4300, മാനന്തവാടി 3400, അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18300, പാലക്കാട് മട്ട 4600, ബോധന 3750, അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4500, പൊന്നി 3800, പാലക്കാടൻ ജയ 4200, AP1 4200, ബോധന 3700, നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2500.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 54 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം.

0: ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗ്ഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. യുഡിഎഫ് ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി കെഎസ്ആർടിസിക്ക് പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി സി പി ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും സി പി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11ഉം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59ഉം ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ്

0: സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലജക്ക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തിയും തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2 രണ്ട് ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29 മിനിറ്റിൽ കൈഷുയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56 മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 താഴെ ആകെ 19,80,000 കുട്ടികളിൽ 18,83,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000

രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
2: അമ്മ, ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ അച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
1: ഹാവൂ, ആശ്വാസമായി കുട്ടിയെ.
2: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
3: പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവിലേക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്ര മേഖലയിൽ ഡോക്ടർ TE ശ്രീവത്സിന്റെ കീഴിൽ ഒരു ഒഴിവാണ് ഉള്ളത്. UGC JRF യോഗ്യതയുള്ളവർക്ക് ഈ വിഭാഗത്തിലേക്ക് ഇന്നുകൂടി അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.nsgscollege.org. ഫോൺ നമ്പർ 0466221223, 0466221223. മലമ്പുഴ വനിതാ ITIയിലേക്ക് വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITIadmissions.kerala.gov.in പോർട്ടൽ വഴിയും DET.kerala.gov.in വഴിയും അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ് മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സിസ്റ്റം മെയിൻ്റനൻസ്, മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് എന്നിവയാണ് ട്രേഡുകൾ. അവസാന തീയതി ഇന്നാണ്. ഓൺലൈൻ അപേക്ഷകളുടെ വെരിഫിക്കേഷൻ അവസാനിക്കുന്ന തീയതി അടുത്ത മാസം 3. വിശദവിവരങ്ങൾ 0491281581 എന്ന നമ്പറിൽ വിളിച്ചറിയാം. നമ്പർ വീണ്ടും 0491281581. നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിലേക്ക് SVET പ്രവേശനത്തിന് ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 2 വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 1 വർഷത്തെ എഡിറ്റീവ് മാനുഫാക്ചറിംഗ്, 3D പ്രിന്റിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നിവയാണ് ട്രേഡുകൾ. യോഗ്യത SSLC. ITIadmissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷിക്കണം. 2026 ഓഗസ്റ്റ് 1 14 വയസ്സ് പൂർത്തിയാകണം. അപേക്ഷകളുടെ അസൽ പ്രമാണ പരിശോധന അടുത്ത മാസം 3 വൈകിട്ട് 5 പൂർത്തിയാക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. DLED അഡ്മിഷൻ ഗവൺമെന്റ് എയ്ഡഡ് സയൻസ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്ന് രാവിലെ 9:30 വെസ്റ്റ് യാക്കര GUPSൽ നടക്കും. വിദ്യാർത്ഥികളുടെ യോഗ്യതാ ലിസ്റ്റ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ വെബ്സൈറ്റായ DDEPalakkad.wordpress.com പ്രസ് .com ലഭിക്കും. 0491250546 എന്ന നമ്പറിൽ വിളിച്ച് വിശദവിവരങ്ങൾ അറിയാം. നമ്പർ വീണ്ടും 0491250569.
0: പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കന്നഡ ഒഴിവാക്കി.

0: ആക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഈ മഴ എത്ര ദിവസം നിൽക്കും?
3: 4 ദിവസം നിർത്താതെ പെയ്യും.
4: മൈ ജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
5: സമയം 7 മണി. ചിന്താവിഷയം. ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ അധ്യാപകരാണ്. ഈ വാക്കുകൾ ഷേക്സ്പിയറിൻ്റേത്. ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ അധ്യാപകരാണ്. ഷേക്സ്പിയർ. ഇനി ഇന്നത്തെ ചോദ്യം: ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി FM ശുഭദിനത്തിൻ്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കുക. അതുവരെ FM ശുഭദിനത്തോടൊപ്പം തുടരുക.
6: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
7: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
8: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: റീഗൽ ജ്വല്ലേഴ്സ്.
10: അറിയുമ്പോൾ തീരുന്ന അനുഭവ കഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം. രാജീവ് ആലുങ്കൽ രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് മുരളി സിതാര, പാടിയത് സരിത രാജീവ്.

0: സരിത രാജീവ് ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന രാജീവ് ആലുങ്കൽ, സംഗീതം മുരളി സിതാര.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
5: അലോഹ ഹോസ്പിറ്റൽ.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
11: സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മുതൽ ഓഗസ്റ്റ് 3 വരെ സ്വീകരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% വരെ ധനസഹായം ലഭിക്കും. യന്ത്രവൽക്കരണം കുറവുള്ള പ്രദേശങ്ങളിൽ ഇവ സ്ഥാപിക്കുന്നതിനായി കർഷക കൂട്ടായ്മകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്ക് പരമാവധി 80% ധനസഹായം ലഭ്യമാക്കും. ഇത് 24 ലക്ഷം രൂപ വരെയാണ്. വനാവകാശ നിയമപരിധിയിലുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ വിഭാഗങ്ങളിലും 90% വരെ ആനുകൂല്യം ലഭിക്കും. കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പാക്കി വരുന്ന സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതിയിൽ 60 ദിവസത്തേക്ക് കോർഡിനേറ്റർ നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 സിവിൽ സ്റ്റേഷനിലെ ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ ഓഫീസിൽ നടക്കും. യോഗ്യത മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും സഹിതമെത്തണം. വിശദവിവരങ്ങൾ ദേശീയ ആരോഗ്യ ദൌത്യം ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0495-237-4990, 0495-237-4990.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
13: EDU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
14: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
13: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
1: ട്രെയിൻ സമയം.
11: തിരൂർ സ്റ്റേഷനിൽ 16308 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ്

0: 8:27-നും 1:06-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33-നും 1:06-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46-നും 1:06-05 എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 8:54-നും എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50-നും 5:06-02-02 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51-നും എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
4: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
5: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി.
7: കുഞ്ഞുങ്ങളുടെ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇന്നത്തെ ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ.
8: ആദ്യമായി നമുക്ക് ചെവിയിലെ പ്രധാന അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രവണവൈകല്യം അഥവാ ബധിരത തന്നെ. പൂർണമായോ ഭാഗികമായോ ഉള്ള കേൾവിക്കുറവിനെയാണ് ശ്രവണവൈകല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾവിക്കുറവ് രണ്ട് തരത്തിലുണ്ടാവാം. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അഥവാ ബാഹ്യകർണത്തിലും മധ്യകർണത്തിലും ഉണ്ടാവുന്ന രോഗങ്ങൾ കൊണ്ടുവരുന്നവ. ഇനി രണ്ടാമതായിട്ടുള്ളത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും. അതായത് ആന്തരകർണത്തിലെ കാരണങ്ങൾ കൊണ്ടോ കേൾവിയുടെ ഞരമ്പിൻ്റെ തകർച്ചയാലോ ഉണ്ടാവുന്നവ. ബധിരതയുടെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും നാം മനസ്സിലാക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. ബധിരതയിലൂടെ നഷ്ടപ്പെടുന്നത് കേൾക്കാനുള്ള കഴിവ് മാത്രമല്ല, സംസാരശേഷിയും ഭാഷയും കൂടിയാണ്. കുട്ടികളുടെ 3 വയസ്സുവരെയുള്ള കാലം സംസാരശേഷി വളരുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. കുഞ്ഞുങ്ങളിലെ ബധിരത എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ സംസാരശേഷി പൂർണ്ണമായും തന്നെ നഷ്ടപ്പെടുന്നു. ഇനി കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബാഹ്യകർണത്തിൽ പ്രധാനമായും ബാക്ടീരിയ മൂലമോ പൂപ്പൽ അഥവാ ഫംഗസ് മൂലമോ ഉണ്ടാകുന്ന അണുബാധ, ചെവിക്കായം അടയൽ തുടങ്ങിയവയാണ്. ഇവ പ്രധാനമായും ചെവി തുടർച്ചയായി വൃത്തിയാക്കുന്നവരിലാണ് കണ്ടുവരുന്നത്. പല അമ്മമാരും പ്രതിദിനം ഇയർബഡ്സ് വെച്ച് കുട്ടികളുടെ ചെവി വൃത്തിയാക്കുന്നത് ഒരു ശീലമാക്കി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ എന്താണോ കയ്യിൽ കിട്ടുന്നത്, താക്കോലോ പിന്നോ സ്ലൈഡോ എന്തായാലും അത് വെച്ച് ചെവി ചൊറിയുക എന്നത് മുതിർന്നവരുടെ മറ്റൊരു ശീലം. ഇത് ബാഹ്യകർണത്തിലെ അണുബാധയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെപ്പി കർണ സംരക്ഷണത്തിന് ഒരു അവശ്യ ഘടകമാണ്. അതുമാത്രമല്ല ചെവി വൃത്തിയാക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി മധ്യകർണത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, പഴുപ്പ്, പാടയ്ക്ക് ഒട്ടയുണ്ടാവുന്നത്, ചെവിയുടെ എല്ലുകൾ ഇളകാതിരിക്കൽ എന്നിവയും കേൾവിക്കുറവിന് കാരണമാവുന്നുണ്ട്. ഈ കാരണങ്ങൾ വിദഗ്ധ പരിശോധനയിലൂടെ ശരിയായി കണ്ടുപിടിച്ചാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാനാവും. ജലദോഷത്തിന്റെ ഭാഗമായി ചെവിയിൽ കടുത്ത വേദനയോടെ ഉണ്ടാവുന്ന നീർക്കെട്ട് ശരിയാം വിധം ചികിത്സിച്ചില്ലെങ്കിൽ കർണപടം പൊട്ടി ചെവിയിൽ നിന്നും നീരൊലിപ്പിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള അണുബാധ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചെവി ഇടയ്ക്കിടെ ഇയർബഡ്സോ മറ്റെന്തെങ്കിലുമോ ഇട്ട് വൃത്തിയാക്കുന്ന ശീലം പാടെ ഉപേക്ഷിക്കണം. ഇനി ശരിയായ രീതിയിൽ മുലപ്പാൽ കൊടുക്കുക. കുഞ്ഞുങ്ങളെ ഒരിക്കലും കിടത്തി മുലയൂട്ടാതിരിക്കുക. ചെവിക്ക് ശക്തമായ വേദനയോ ഒലിപ്പോ ചീത്ത വാസനയോ കേൾവിക്കുറവോ തോന്നുന്ന പക്ഷം ENT ഡോക്ടറുടെ വിദഗ്ധോപദേശം തേടേണ്ടതാണ്.
7: കുഞ്ഞുങ്ങളുടെ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ.
4: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ.
10: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കോട്ടക്കൽ.
11: രംഗഗീതം ബുധൻ രാവിലെ 8:20.

0: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9874134158.
2: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
1: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: സമയം 7 മണി കഴിഞ്ഞ 15:10.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
7: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ഫോൺ 0483280500.
8: എന്താ ചെങ്ങ എന്റെ കാലുമൊരു കെട്ടൊക്കെ?
9: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ട.

0: എട്ടൊക്കെ
1: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
2: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്.
3: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
6: പോർച്ചുഗ വിശ്വാസം വരാതെ എന്നെ നോക്കി. എന്റെ ഈശോയെ, ഇത്രയും ചെറിയൊരു കുട്ടി മുതിർന്നവരുടെ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ എങ്ങനെ മനസ്സിലാക്കി? ബേജാറാവുകയും ചെയ്യുന്നു. ഇതുവരെ ഞാൻ ഇങ്ങനെയൊരു കുഞ്ഞിനെ കണ്ടിട്ടില്ല. എന്നിട്ട് പോർച്ചുഗ തന്റെ വികാരം കടിച്ചമർത്തി. നമ്മൾ കൂട്ടുകാരാണ് അല്ലേ, നമുക്ക് മുതിർന്നവരെ പോലെ സംസാരിക്കാം. സത്യം പറഞ്ഞ, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ ദേഹം ധരിച്ചു കയറുന്നു. നിന്റെ പെങ്ങളോട് നീ ഇജ്ജാതി തെറി പറയരുത്. ശരിക്കും പറഞ്ഞാ നീ ഒരിക്കലും തെറികൾ പറയരുത്. പക്ഷേ ഞാൻ ചെറുതല്ലേ, എനിക്കിങ്ങനെ മാത്രമേ ഇത്തിരിയെങ്കിലും എതിർക്കാൻ പറ്റൂ. നീ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നിനക്കറിയാമോ? ഞാൻ തലയാട്ടി. അപ്പൊ നീ അത് പറയരുത്, പറയാൻ പാടില്ല. ഞങ്ങൾ സംഭാഷണം അല്പനേരത്തേക്ക് നിർത്തി. പോർച്ചുഗ, എന്താ, ഞാൻ ചീത്ത വാക്കുകൾ പറയുന്നത് ഇഷ്ടല്ല അല്ലേ? ഇല്ല, എനിക്കിഷ്ടല്ല. എന്നാ ശരി, ഞാൻ ഉറപ്പു തരാം, ഞാനിനി ഒരിക്കലും തെറിവാക്ക് പറയില്ല. ചാവാതിരിക്കുകയാണെങ്കിൽ നന്നായി. സസേ,
7: എന്താ ഈ ചാവണേന്റെ പറ്റിയുള്ള പറച്ചിൽ? നമ്മൾ അവിടെ എത്തിയാ പറയാം. ഞങ്ങൾ വീണ്ടും നിശബ്ദരായി. പോർച്ചുഗീസുകാരൻ ചിന്തയിലാണ്ടു. കൊച്ചു പീക്കിരി, നിനക്കെന്നെ വിശ്വാസമായതുകൊണ്ട് എനിക്കൊരു കാര്യം കൂടി അറിയണം. ആ ടാങ്കോ പാട്ട്, നിനക്ക് പാട്ടിന്റെ അർത്ഥം അറിയായിരുന്നോ? ഞാൻ നിങ്ങളോട് നുണ പറയില്ല, എനിക്ക് ശരിക്കും ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. എല്ലാ പാട്ടും പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പാട്ടും പഠിച്ചു. എന്ത് മനോഹരമായ പാട്ടാ അത്! അതിന്റെ അർത്ഥം ഞാൻ ആലോചിച്ചിട്ടേയില്ല. പക്ഷേ അയാളെന്നെ എന്ത് അടിയാ അടിച്ചേ!
6: പോർച്ചുഗ, അത് പോട്ടെ. ഞാൻ വിതുമ്പി, ഞാൻ അയാളെ കൊല്ലാൻ പോവുക.
7: എന്താത് കുഞ്ഞു, നീ സ്വന്തം അപ്പനെ കൊല്ലാൻ പോകുന്നോ? ഹാ, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലുമെന്ന് പറഞ്ഞാ ബക് ജോൺസിന്റെ റിവോൾവർ എടുത്ത് ഠും എന്ന് വെടിവെക്കുമെന്നല്ല.
6: ഇതല്ല, നിങ്ങൾക്കെല്ലാവരെയും ഹൃദയത്തിൽ വെച്ച് കൊല്ലാം.
7: അവരെ സ്നേഹിക്കാതിരുന്നാ മതി, ഒരു ദിവസം അവർ മരിക്കും.
6: നിനക്കെന്ത് ഭാവനയാ!
7: സ്വന്തം വികാരം മറച്ചു വെക്കാനാവാതെ അയാൾ പറഞ്ഞു, നീ എന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അത് ആദ്യല്ലേ?
6: പിന്നെ ഞാൻ നിങ്ങളെ പിറകിൽ നിന്ന് മുമ്പിലേക്ക് കൊന്നു. നിങ്ങളെ ആദ്യം മരിക്കാൻ വിട്ടിട്ട് എന്റെ ഹൃദയത്തിൽ വീണ്ടും ഉയർത്ത് ജീവിക്കാൻ തുടങ്ങി. ഞാൻ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളാണ് പോർച്ചുഗ, എന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. അതെനിക്ക് സോഡയും മധുരപലഹാരവും ഗോട്ടിയും ട്രേഡിംഗ് കാർഡും ഒക്കെ വാങ്ങി തരുന്നത് കൊണ്ടൊന്നുമല്ല, സത്യം സത്യമായിട്ട് ഞാൻ പറയാം.
7: പക്ഷേ നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അമ്മ, അപ്പൻ പോലും, ചേച്ചി ഗ്ലോറിയ, കിങ് ലൂയിസ്, പിന്നെ നീ ആ ഓറഞ്ച് മരം മറന്നോ? പിങ്കി, നീ അവനെ എന്താ വിളിക്കുന്നേ?
8: സ്വീറ്റി.
7: അപ്പോ ഇപ്പൊ എല്ലാം മാറി പോർച്ചുഗ. സത്യം പറഞ്ഞ, പൂവിടുക പോലും ചെയ്യാത്ത വെറും ഒരു കുഞ്ഞു നാരകമാണ് സ്വീറ്റി.
6: നിങ്ങളതല്ല, നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ്. അതാ സവാരി പോകാൻ ഞാൻ പറഞ്ഞത്. ഈ കാറിനി നിങ്ങളുടെ മാത്രമാകും. ഞാൻ യാത്ര പറയാൻ വന്നതാ.
7: യാത്ര പറയാനോ?
6: അതെ, നിങ്ങൾക്കറിയാലോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. അടി കിട്ടിയിട്ടും ചെവിക്ക് കിഴുക്ക് കിട്ടിയിട്ടും എനിക്ക് മതിയായി.
5: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
9: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
10: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
11: കുട്ടികളുടെ പേരിലും വീട്ടുപേരിലും എല്ലാം ഉണ്ട് സംഗീതം. മോള് ഗീതു, മോൻ സംഗീത്, വീട്ടുപേര്

0: രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
7: നിലമ്പൂർ പട്ടികവർഗ വികസന പ്രോജക്ട് ഓഫീസിന് കീഴിലുള്ള മാഞ്ചേരി അച്ചനള ഉന്നതികളിലെ ചോലനായ്ക കുടുംബങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ശ്രദ്ധിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമായി ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഇന്ന് രാവിലെ 11 നിലമ്പൂർ ITDP ഓഫീസിലാണ് അഭിമുഖം. മലയാളവും ചോലനായ്ക ഭാഷയും അറിയാവുന്ന 8-ാം ക്ലാസ് പാസ്സായ ഇതേ ഉന്നതികളിൽ തന്നെയുള്ളവർക്കാണ് അവസരം. മാഞ്ചേരി ഉന്നതിയിലെ തസ്തികയിലേക്ക് അവിടെയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. നിയമന കാലാവധി 2027 മാർച്ച് വരെയാണ്. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് നിലമ്പൂർ ITDP ഓഫീസിലും പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും ലഭ്യമാണ്. നമ്പറുകൾ 0491 2301 5. അടുത്ത നമ്പർ 9496 07 0400. നമ്പറുകൾ വീണ്ടും 0491 2301 5. അടുത്ത നമ്പർ 9496 07 0400. IHRD കീഴിലുള്ള എടപ്പാൾ നെല്ലിശ്ശേരിയിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും സഹിതം കോളേജിൽ അഭിമുഖത്തിനെത്തണം. വിശദവിവരങ്ങളറിയാൻ വിളിക്കേണ്ട നമ്പറുകൾ 8547 0068 02, മറ്റൊരു നമ്പർ 0494 2689 655. നമ്പറുകൾ വീണ്ടും 8547 00 6802, അടുത്ത നമ്പർ 0494 2689 655. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ ഡ്രൈവർ കം അറ്റൻഡർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC LMV ബാഡ്ജോടുകൂടിയ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അവരുടെ അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ജില്ലാ നിർമ്മിതി കേന്ദ്രം ഓഫീസിൽ ലഭ്യമാക്കേണ്ട അവസാന തീയതി ഇന്നാണ്. ഫോൺ നമ്പർ 0483 2735 594. നമ്പർ വീണ്ടും 0483 2735 594.
4: കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 30 സെക്കൻഡ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട്

0: ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12-ന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ

0: റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും ഒ പി പ്രവർത്തിക്കുന്നു.
2: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത

0: ശിശു വിഭാഗം, ഗൈനക്കോളജി, ഇ എൻ ടി, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.
1: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.

ജീവിതം സമൂഹമാധ്യമങ്ങളിൽ സ്റ്റോറികളും പോസ്റ്റുകളുമാകുന്ന കാലത്ത് വീടിന്റെ അകത്തളങ്ങളിലെ മനസ്സു തുറക്കലുകൾക്കും ചേർത്ത് പിടിക്കലുകൾക്കും അല്പസമയം മാറ്റിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ചിത്രമാണ് ഹോം. റോജിൻ തോമസ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഹോം സാമൂഹിക മാധ്യമങ്ങൾ മൂലം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആശയവിനിമയം നഷ്ടമാകുന്നത് വരച്ചു കാട്ടുന്നു. ഇന്ദ്രൻ അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രം മക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾ ഹൃദയസ്പർശിയായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്ന് June 30. എല്ലാ വർഷവും ഈ ദിനം സോഷ്യൽ മീഡിയ ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ആശയവിനിമയം എളുപ്പമാക്കുന്നതിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെ മാനിച്ച് ടെക്നോളജി ബ്ലോഗായ മാഷബിളാണ് 2010 മുതൽ സോഷ്യൽ മീഡിയ ദിനം പ്രഖ്യാപിച്ചത്. ഈ സോഷ്യൽ മീഡിയ ദിനത്തിൽ കേൾക്കാം ഹോം എന്ന ചിത്രത്തിലെ മുകിൽ തൊടാനായി എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വർഷ കെ പി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.

0: ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ഗ്രാംബോവിന്റെ ഔഷധ ഗുണം. സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
3: ഇന്തോനേഷ്യയാണ് ഗ്രാംബുവിന്റെ ജന്മദേശമെങ്കിലും BC 3 തന്നെ ചൈനക്കാർ ഗ്രാംബു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് റോമക്കാർ മുഖാന്തരം യൂറോപ്പിലേക്കും രോഗത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും ഗ്രാംബു എത്തുകയുണ്ടായി. സൈസീജിയം ആരോമാറ്റിക്കം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രാംബു മൃട്ടേസ്യ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ്. പൂമൊട്ടുകളാണ് ഗ്രാംബുവായി ഉപയോഗിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പീകരണ സ്വഭാവമുള്ള യൂജിനോൾ എന്ന രാസഘടകമാണ് ഗ്രാംബുവിന്റെ ശക്തമായ സുഗന്ധത്തിന് കാരണം. ഈ മണം പാമ്പുകൾക്ക് ഇഷ്ടഗന്ധമാണെന്ന് പറയപ്പെടുന്നു. പൂമൊട്ടിൽ 7% വരെ ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലം അടങ്ങിയിരിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, അയഡിൻ എന്നീ മൂലകങ്ങൾ കൂടാതെ ഗലാറ്റിനിക് ആസിഡ്, യൂജിനോൾ, ബീറ്റ കാരിയോഫില്ലിൻ, മീഥൈൽ സാലിസിലേറ്റ് എന്നിവയും ഗ്രാംബുവിൽ അടങ്ങിയിരിക്കുന്നു. കാരിയോഫില്ലിൻ, മീഥൈൽ സാലിസിലേറ്റ്, യൂജിനോൾ എന്നിവ വേദനാസംഹാരിയായും ലോക്കൽ അനസ്തെറ്റിക് ആയും പ്രവർത്തിക്കുന്നു. ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റാണ് ഗ്രാംബു. ഇവ ഭക്ഷണങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും പ്രാണികളെ അകറ്റി നിർത്തുന്നതിനും ഉപയോഗിച്ചു വരുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാഹ്യശക്തിയെ മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാംബുവിന് കഴിവുണ്ട്. ഈ കൊളൈ, സ്റ്റാഫോറിയസ് തുടങ്ങിയ ബാക്ടീരിയകളെയും ചിലയിനം ഫംഗസുകളെയും നശിപ്പിക്കാൻ ഗ്രാംബുവിന് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മുട്ടിൽ നിന്ന് വാറ്റിയെടുത്താണ് ഗ്രാംബു തൈലം അഥവാ ക്ലോവ് ഓയിൽ നിർമ്മിക്കുന്നത്. ആയുർവേദത്തിൽ ലവംഗ എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്ന ഗ്രാംബു തിക്ത കടുരസത്തോടു കൂടിയതും ശീതവീര്യവും സ്നിഗ്ധ ഗുണമുള്ളതുമാണ്. ദാഹം, മോണരോഗം, വായുനാറ്റം, പല്ലുകളിൽ ഉണ്ടാകുന്ന പ്ലേക്ക് അഥവാ ദന്തശർക്കര എന്നിവ തടയുന്നതിന് ഗ്രാംബു നല്ലതാണ്. പല്ലുവേദനയുള്ള സമയത്ത് ഗ്രാംബു തൈലം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കവിൾ കൊള്ളുകയോ അല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് വെക്കുകയോ ചെയ്യുന്നത് വേദന കുറക്കുന്നതിന് സഹായിക്കും. ഗ്രാമ്പു തൈലം നേരിട്ട് മോണയിൽ തട്ടാതെ സൂക്ഷിക്കേണ്ടതാണ്. പൊള്ളലുണ്ടാവാൻ സാധ്യതയുണ്ട്. കോളറ രോഗത്തിന് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടവിട്ട് കുടിക്കുന്നത് ഗുണം ചെയ്യും. 500 mg ഗ്രാമ്പു തേൻ ചേർത്ത് ദിവസവും കഴിച്ചാൽ ചുമ, പനി എന്നിവ ശമിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതായി എലികളിൽ നടത്തിയ പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ കാഡ്മിയം പോലുള്ള ഘനലോഹങ്ങൾ അഥവാ ഹെവി മെറ്റൽസ് കൊണ്ട് ലിവറിനുണ്ടാകുന്ന നാശത്തെ തടുക്കുന്നതിനും PCOD കുറയ്ക്കുന്നതിനും ഗ്രാംബുവിന് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ ബാക്ടീരിയൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന MRSA അഥവാ മെത്തിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റഫിലോകോക്കസ് ഓറിയസ് പോലുള്ള അവസ്ഥകളിൽ ആന്റിബയോട്ടിക്കുകൾ കൂടിയോ ഒറ്റയ്ക്കോ ക്ലോവ് ഓയിൽ ഉപയോഗിച്ചാൽ രോഗാണുക്കളുടെ പ്രതിരോധം മറികടക്കാൻ കഴിയുമെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതിനാൽ ക്യാൻസർ പോലുള്ള വ്യാധികളെ തടയുന്നതിന് സഹായകരമാണ്. പൂമൊട്ട്, ഇല, കായ്, തൊലി എന്നിവയും ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ലവങ്കാതി വടി എന്ന ഗുളികയിലെ പ്രധാന ഘടകമാണ് ഗ്രാംബു.
2: ഗ്രാംബുവിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
1: ഫോൺ 9946680000.
0: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്. ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
0: പ്രായോജകർ: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.
7: സമയം 7:45.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ:
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ

0: എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
1: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
2: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:00 വരെ.
0: ബുക്കിംഗിന് 0483280500.
3: കാവ്യധാര
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
3: കാവ്യധാരയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ വിലാസലഹരിയിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് KR രമേശൻ.

0: ജി ശങ്കരക്കുറുപ്പ് എഴുതിയ വിലാസലഹരിയിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് കെ ആർ രമേശൻ.
1: കാവ്യധാര
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
8: ഹരിതം.
7: പ്രായോജകർ
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ഫോൺ 0499332622.
9: പുകവലിക്കുന്നു.

0: വരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
2: ഹരിതം.
3: ജീവിതത്തിന്റെ ഹരിത ദർശനം. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു.
4: ഓരോ സെക്കൻഡിലും 30 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്ന നമ്മുടെ ഭൂമിയിൽ അതിന്റെ ഹരിതാവയിൽ നിലനിൽക്കുന്ന നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള 80 അവയവങ്ങളുടെ 11 നിരന്തര ജീവന വ്യവസ്ഥകളുടെയും തുടർച്ചയിലാണ് നാം ജീവിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും ആരോഗ്യകരവുമാക്കാൻ ഏറ്റവും പുതിയ ശാസ്ത്രീയ അറിവുകളിലൂന്നിയ ഹരിത സൗഹൃദ ജീവിതക്രമങ്ങളാണ് നാം ശീലമാക്കേണ്ടത്. അവ കാലത്തിന് അനുയോജ്യമായവ കൂടിയാവണം. എന്നാൽ വർദ്ധിക്കുന്ന രോഗാതുരത, പെരുകുന്ന ആശുപത്രികൾ, തകരുന്ന മാനസികാരോഗ്യം, ആധുനികതയുടെ ഡിജിറ്റൽ കെണികൾ, വികസനത്തിന്റെ ഇരകളാവുന്നവർ, വരുമാനക്കുറവ് എന്നിവയെല്ലാം സാധാരണ മനുഷ്യനെ സ്വാസ്ഥ്യ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ഇവിടെയാണ് നമ്മളെല്ലാം ജീവിതത്തിന്റെ ഹരിത ദർശനം സാധ്യമാക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത്. എന്നാൽ ഇവയ്ക്കെല്ലാമിടയിൽ സുന്ദര ജീവിതം നയിക്കുന്ന ചിലരെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയും ചിലരുണ്ട്. ജീവിതത്തെ സുന്ദരമായി കാണാനും പ്രതിസന്ധികളിൽ പതരാതെ സ്വാസ്ഥ്യ ജീവിത രീതികൾ സ്വയം സായത്തമാക്കിയവർ. സർക്കാർ മാസാമാസം നൽകുന്ന ചെറിയ തുക പെൻഷൻ സ്വീകരിച്ച് ഇത്തരത്തിൽ ആനന്ദത്തിൽ കഴിയുന്ന എത്രയെങ്കിലും പേരെ നിങ്ങൾക്ക് ഗ്രാമീണ മേഖലയിൽ കാണാനാവും. അവർ ജീവിതത്തിന്റെ ഹരിത ദർശനം സ്വന്തം അന്വേഷണത്തിൽ സ്വയം കണ്ടെത്തി ജീവിതം സുഖകരമാക്കിയവരാണ്. എന്നാൽ ലക്ഷങ്ങൾ വരുമാനമുള്ളവർ, കാറും ഫ്ളാറ്റും സമ്പന്നതയുള്ളവർക്ക് ഇത് ജീവിത തിരക്കിനിടയിൽ കണ്ടെത്താനാവുന്നുമില്ല. രണ്ട് മലയാളികൾ ലോകത്തെവിടെ വെച്ച് കണ്ടുമുട്ടിയാലും സുഖമല്ലേ എന്ന ചോദ്യത്തിന് ആ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു എന്നാണ് ഉത്തരം. എന്നാൽ യൂറോപ്പിനോ ആഫ്രിക്കക്കാരനോ ചൈനക്കാരനോ തമ്മിലാണെങ്കിൽ ഫൈൻ എന്ന് ഉടൻ ഉത്തരം വരും. നാം മലയാളി ജനത ലോകത്തെമ്പാടും പടർന്ന് മുന്നേറി ലോക നിലവാരത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലും സാന്നിധ്യമറിയിച്ച 90s മുതൽ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവന്റെ പ്രയത്ന ഫലങ്ങൾ ഡോളറുകളായും യൂറോയായും ദിർഹമായും റിയാലായും നാട്ടിലെത്തിയതിന്റെ ഫലമാണ് നാം ഇന്ന് കേരളത്തിലെമ്പാടും കാണുന്ന വികസന മേന്മകൾ. മലയോര ഇടനാടൻ തീരദേശ കർഷകർ വിയർപ്പൊഴുക്കി കാർഷിക മേഖലയിൽ നിന്ന് കണ്ടെത്തിയ വരുമാനവും ഇതിന് നിദാനമാണ്. എന്നാൽ പ്രകൃതി വിഭവങ്ങളുടെ മേൽ സത്വര വികസനത്തിന്റെ പിൻബലത്തിലുണ്ടായ കരുണയില്ലാത്ത കയ്യേറ്റങ്ങൾ നമ്മുടെ സഹ്യപർവ്വത നിരയിലെ കാടുകളെ, അവിടെ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന പുഴകളെ, തണ്ണീർത്തടങ്ങളെ, നമ്മുടെ അന്നത്തിന്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളായിരുന്ന നെൽവയലുകളെ മിക്കവാറും ഇല്ലാതാക്കിയിരിക്കുന്നു. മലയാളികളുടെ മിക്ക സമകാലിക ജീവിത പ്രശ്നങ്ങളുടെയും കാതൽ ഇക്കാര്യങ്ങളാണ് എന്ന് നാം സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. വികസന ചർച്ചയിലൊന്നും ഇക്കാര്യം കടന്നുവരാതിരിക്കാൻ പലരും ഏറെ മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കുന്നു. സുസ്ഥിര ഭക്ഷണം, മികച്ച ജീവിത ശീലങ്ങൾ, നാട്ടറിവ്, സാമൂഹ്യ ആരോഗ്യ ഇടപെടലുകൾ എന്നിവയിലെല്ലാം ഹരിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ഉദ്യമിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ആധുനികതയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രങ്ങളിൽ, വാങ്ങലുകളിൽ, ചിന്തയിൽ പോലും ഹരിത ദർശന സമീപനങ്ങൾ സൃഷ്ടിച്ച് നവജീവനക്രമത്തിലൂടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ശീലങ്ങൾ എല്ലാവരും സ്വയം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് കാലത്തിന്റെ കൂടി ആവശ്യമാണ്.
3: ജീവിതത്തിന്റെ ഹരിത ദർശനം. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ഹരിതം സമാപിച്ചു.
1: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഹരിതം സമാപിക്കുന്നു.
1: സമർപ്പിച്ചത്
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
4: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇന്ന് ചവിട്ടു നാടകം കേൾക്കാം. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടു നാടകത്തിന് പ്രചാരം. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയതാണ് ഈ ദൃശ്യകലാരൂപം. യൂറോപ്പിലെ വിഖ്യാതമായ കഥകളെ ചവിട്ടുനാടക ചുവടുകളായി സ്വീകരിച്ചെങ്കിലും ഭാഷ ചെന്തമിഴ് ആയിരുന്നു. ഇന്ന് ചവിട്ടുനാടകം അവതരിപ്പിക്കുന്നു ഗോതുരുത്ത് ഉദയനടന കലാസമിതി അംഗങ്ങൾ.

0: ഗോതുരുത്ത് ഉദയനടന കലാസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച ചവിട്ടുനാടകമാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
3: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.

0: സമയം 8 മണി.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധന നിക്ഷേപം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി.

0: സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയെന്ന് മന്ത്രി CP ജോൺ. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും അദ്ദേഹം അറിയിച്ചു. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനം. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മുകശ്മീർ തീർത്ഥാടന പാതയിൽ ഉടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി. മോക്ക് ഡ്രില്ലുകളും നിരീക്ഷണ സംവിധാനങ്ങളും സജീവമാക്കുകയും ഇന്റർ ഏജൻസി ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. വയനാട് മൂപ്പൈനാട് പഞ്ചായത്തിൽ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് നോട്ടീസ് നൽകിയത്. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മത്സരം.
1: FM പ്രധാന വാർത്തകൾ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
4: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110887.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. ആദ്യം 2:02:60 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:08:35, 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1:06:35 എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:54, 2:06:31 മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:33 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
1: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
8: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: CH സെന്റർ മഞ്ചേരി.
8: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP കൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
8: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
8: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: കാലിക്കറ്റിലെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ NSTI, കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പ്രമുഖ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ പരിശീലനം നൽകുന്ന വിവിധ ട്രേഡുകളെക്കുറിച്ച് സംസാരിക്കുന്നു നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലെ ട്രെയിനിംഗ് ഓഫീസർ ഷൌക്കത്ത്.

0: ഹുസൈൻ കെ.
1: വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം ആർജിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത സർക്കാർ നൈപുണ്യ വികസനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 6 പ്രധാന ട്രേഡുകളിലാണ് NSTI കാലിക്കറ്റ് പരിശീലനം നൽകുന്നത്. സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ. NSTI കാലിക്കറ്റിലെ സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ട്രേഡിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ, ഇൻവെർട്ടർ സംവിധാനങ്ങൾ, ബാറ്ററി ബാങ്കുകൾ, അവയുടെ പരിപാലനം, തകരാർ കണ്ടെത്തൽ തുടങ്ങി വിഷയങ്ങളിൽ സമഗ്രമായ പരിശീലനം നൽകുന്നു. ഡ്രോൺ ടെക്നീഷ്യൻ. ഒരു കാലത്ത് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഡ്രോണുകൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലയാണ് ഡ്രോൺ വ്യവസായം. NSTI കാലിക്കറ്റിലെ ഡ്രോൺ ടെക്നീഷ്യൻ ട്രേഡിൽ ഡ്രോൺ അസംബ്ലിംഗ്, ഫ്ലൈറ്റ് കൺട്രോളറുകൾ, GPS സംവിധാനം, ഡ്രോൺ റിപ്പയർ, മിഷൻ പ്ലാനിംഗ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, സ്മാർട്ട് ഹെൽത്ത് കെയർ. ആരോഗ്യരംഗം ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗിയുടെ ഹൃദയമിടിപ്പ്, ശരീര താപനില, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവരങ്ങൾ ദൂരെ ഇരുന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന സ്മാർട്ട് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT. NSTI കാലിക്കറ്റിലെ IoT സ്മാർട്ട് ഹെൽത്ത് കെയർ ട്രേഡിൽ സെൻസറുകൾ, മൈക്രോ കൺട്രോളറുകൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ക്ലൗഡ് ടെക്നോളജി, ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. ഭാവിയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന മേഖലകളിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. NSTI കാലിക്കറ്റിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ പൈത്തോൺ പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺസെപ്റ്റ്സ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, വെബ് അപ്ലിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. വെൽഡിംഗ്. ഏത് വ്യവസായത്തിന്റെയും അടിസ്ഥാന ഘടകമാണ് വെൽഡിംഗ്. വെൽഡർ ട്രേഡിൽ ആധുനിക വെൽഡിംഗ് രീതികളായ മിഗ്, ടിഗ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നു. രാജ്യത്തിനകത്തും വിദേശങ്ങളിലും വെൽഡർമാർക്ക് മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ. NSTI കാലിക്കറ്റിലെ ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡിൽ ട്രാൻസ്ഫോർമറുകൾ, സബ്സ്റ്റേഷനുകൾ, വൈദ്യുതി വിതരണ ശൃംഖല, പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ, എനർജി മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. വൈദ്യുതി വിതരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സാധ്യതകളുണ്ട്. NSTI കാലിക്കറ്റ് ഒരു സാധാരണ പരിശീലന കേന്ദ്രമല്ല, രാജ്യത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ദേശീയ സ്ഥാപനമാണ്. ഇവിടെ പരിശീലനം നൽകുന്നത് NCVET അംഗീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള സിലബസുകൾ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക ലാബുകൾ, പരിചയസമ്പന്നരായ പരിശീലകർ, പ്രായോഗിക പരിശീലനം, വ്യവസായ സന്ദർശനങ്ങൾ, തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകമാകുന്നു. എല്ലാ കോഴ്സുകൾക്കും പ്രവേശനം നേടാനുള്ള അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് NSTI വെബ്സൈറ്റ് ആയ www.nstikalikat.dgt.gov.in സന്ദർശിക്കുകയോ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 9446979913, 9497644591.
0: നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലെ ട്രെയിനിംഗ് ഓഫീസർ ഷൌക്കത്ത് ഹുസൈൻ കെ സംസാരിക്കുന്നതാണ് ഇതുവരെ കേട്ടത്.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: ക്ലിയർ ടിപ്സ്.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
7: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
6: സുപ്ന പാം.
8: കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മൊബൈൽ ഫോണുമൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് സൈബർ ജാലകം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. വരൂ, നമുക്കൊരുമിച്ച് സ്മാർട്ടാകാം.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
11: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
12: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
11: കുട്ടികൾ കളിക്കട്ടെ.
10: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
9: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
13: സൈബർ ജാലകം.
14: എന്താണ് മിഡ് ജേണി?
15: അനന്തമായ ഭാവനാലോകത്തിന്റെ വാതിൽ തുറക്കുന്ന മാന്ത്രികതയുടെ പേരാണ് മിഡ് ജേണി. ഒരു ചിത്രകാരന് മനോഹരമായൊരു ചിത്രം വരച്ചെടുക്കണമെങ്കിൽ അതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ മതിയാവില്ല. ചില ചിത്രങ്ങൾക്ക് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കും. എന്നാൽ നിമിഷങ്ങൾക്കകം നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം ഇഷ്ടമുള്ള രൂപത്തിൽ നിർമ്മിച്ചു തരുന്ന സാങ്കേതിക വിദ്യയാണ് മിഡ് ജേണി. ഇവിടെ ഭാവനയ്ക്ക് അതിരുകളില്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് ജീവൻ നൽകുവാൻ മിഡ് ജേണി സഹായിക്കും. എന്തു തരത്തിലുള്ള ചിത്രമാണ് വേണ്ടത് എന്ന് വാക്കുകളായിക്കൊണ്ടാണ് പ്രോംപ്റ്റായി നിങ്ങൾ മിഡ് ജേണിക്ക് നൽകേണ്ടത്. അതിനനുസരിച്ച് കൃത്യമായ രൂപത്തിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിങ്ങൾക്ക് പ്രമുഖരുടെയൊക്കെ ചിത്രങ്ങൾ ഈ രൂപത്തിൽ ഭാവനാ ലോകത്ത് നിന്ന് ഈസിയായി സൃഷ്ടിച്ചെടുക്കാം. മിഡ് ജേണി ആപ്പ് രൂപത്തിൽ ഐഫോണിലും ആൻഡ്രോയിഡിലുമെല്ലാം ലഭ്യമാണ്. മിഡ് ജേണിയുടെ വെബ്സൈറ്റ് വിലാസം കൂടി കുറിച്ചു വെച്ചോളൂ. www.midjourney.com. സ്പെല്ലിംഗ് www.midjourney.com.
13: സൈബർ ജാലകം.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
16: ആയിഷ ഗർഭിണിയാണോലേ?
17: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
16: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
18: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
16: തന്നെയോ? അതേതായാലും നന്നായി.
18: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
16: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
17: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
20: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
21: എന്നും രാവിലെ 7 മണിക്ക്
20: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
21: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
22: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
23: കുട്ടികളുടെ പേരിലും വീട്ടുപേരിലും എല്ലാം ഉണ്ട് സംഗീതം. മോള് ഗീതു, മോൻ സംഗീത്, വീട്ടുപേര് ഗീത.
1: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
20: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40

0: ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.

0: പ്രസവം കാലത്ത് 6:35
1: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു സംശയം.
2: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
3: സമയം 8:16. വയറ് നിറയ്ക്കാൻ മാത്രമല്ല മനസ്സ് നിറയ്ക്കാനും നല്ല ഒന്നാന്തരം ഭക്ഷണത്തിന് കഴിയും അല്ലേ? എങ്കിൽ അത്തരം ഒരു രുചിക്കൂട്ടുമായി ഇതാ.
4: പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പാൽക്കപ്പ. ആദ്യം 1 കിലോ കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. കപ്പ നന്നായി വെന്ത് ഉടയുന്ന പരുവമാകുമ്പോൾ അതിൻ്റെ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയണം. ഇനി 6 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പയിലേക്ക് ഈ ചതച്ച് കൂട്ടിച്ചേർത്ത് തവികൊണ്ട് കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. എന്നിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് 1-5 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ കപ്പയിൽ പിടിച്ച് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനമായി ഇതിലേക്ക് 1 താളിപ്പ് കൂടി ചേർക്കണം. അതിനായിട്ട് 1 ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് 3 വറ്റൽമുളകും അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിക്കുക. ഉള്ളി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇത് കപ്പയിലേക്ക് ഒഴിച്ച് ഇളക്കാം. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം, കേട്ടോളൂ. 1 കിലോ കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. കപ്പ നന്നായി വെന്ത് ഉടയുന്ന പരുവമാകുമ്പോൾ അതിൻ്റെ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയണം. ഇനി 6 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പയിലേക്ക് ഈ ചതച്ച് കൂട്ടിച്ചേർത്ത് തവികൊണ്ട് കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. എന്നിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് 1-5 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ കപ്പയിൽ പിടിച്ച് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനമായി ഇതിലേക്ക് 1 താളിപ്പ് കൂടി ചേർക്കണം. അതിനായിട്ട് 1 ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് 3 വറ്റൽമുളകും അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിക്കുക. ഉള്ളി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇത് കപ്പയിലേക്ക് ഒഴിച്ച് ഇളക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ പാൽക്കപ്പയുടെ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് പൂക്കോട്ടൂരിൽ നിന്ന് രാധാലക്ഷ്മിയാണ്. ഈ പാൽക്കപ്പ തന്നെ കഴിക്കാനും മീൻകറിയോ ചിക്കൻ കറിയോ കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ് എന്നാണ് രാധാലക്ഷ്മി പറയുന്നത്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ.
5: രസമുകുളം.

0: ഇന്ന് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 04-83-29-50-300, അടുത്ത നമ്പർ 29-50-800. നമ്പറുകൾ വീണ്ടും പറയാം: 04832950-300-2950-800. ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 10:15.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90-20-620-630.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ, വ്യാഴം, ശനി.

0: രാവിലെ 7:10.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ITI റോഡിൽ ഡ്രെയിനേജ് ക്രോസ് ഡ്രെയിനേജ് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ ഗതാഗതം നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ മധുര ബസാർ തോണിച്ചിറ നടുവട്ടം റോഡിൽ ഡ്രെയിനേജ് പ്രവൃത്തി നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ളവരുടെ വിവരങ്ങൾ സമർപ്പിക്കാം. സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.egrants.kerala.gov.in. അവസാന തീയതി 15 മാസം.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
10: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
11: അല്ല, അതെങ്ങനെ?
10: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
10: ഫോൺ 8078788881.
5: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ധീര വനിതയായിരുന്നു മാഡം ഭിക്കാജി കാമ. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് വേദിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി അവർ ശ്രദ്ധ നേടി. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: മാഡം ഭിക്കാജി കാമ.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
9: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ അധ്യാപകരാണ്. ഷേക്സ്പിയറിന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് FM ശുഭദിനത്തിൽ നിന്നും വിട പറയുന്നത് ഞാൻ TV രാജേന്ദ്രൻ, ഒപ്പം BP രേഷ്മ. ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും മനോഹരവും വിജയകരവുമായി തീരട്ടെ.

0: 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 25:57.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 04933299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. ഈ പരിപാടിയിൽ പെരിഫിറൽ ന്യൂറോപ്പതിയെപ്പറ്റി സംസാരിക്കാനായി കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. ഡോക്ടറെ, നമുക്ക് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
0: ഡോക്ടർ. പെരിഫിറൽ ന്യൂറോപ്പതി ഈ രോഗത്തിന് അടിമയാകുന്നു എന്ന് ഏത് ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്?
2: ന്യൂറോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും ഒരു രോഗി ഈ ലക്ഷണമായി വരുന്ന രോഗികളുടെ രോഗം കണ്ടെത്തുന്നത് ക്ലിനിക്കൽ പരിശോധനകളിലൂടെയാണ്, അതായത് ദേഹ പരിശോധനകളിലൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങൾ പരിശോധിക്കുകയും ആ രോഗത്തിനെ കൺഫേം ചെയ്യാൻ ചെയ്യുന്നതിനായി ചില ടെസ്റ്റുകൾ ചെയ്യാം. അതിലേറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ ഞരമ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. ഇത് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വയറിങ്ങിൽ എവിടെയെങ്കിലും കറണ്ട് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ടെസ്റ്റർ വെച്ച് നോക്കുന്നത് പോലെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ വയറിങ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നൊരു ടെസ്റ്റാണത്. ഇതിലൂടെ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി കണ്ടുപിടിക്കാം. കയ്യിലോ കാലിലോ ഇതേപോലെ ഞരമ്പ് കുടുങ്ങുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കും. മറ്റ് അപകടകരമായിട്ടുള്ള മരുന്ന് കൊണ്ടോ വേറെ എന്തുകൊണ്ടുള്ള ഞരമ്പ് തളർച്ചയാണെങ്കിലും ഒരു പരിധിവരെ ഇതിൽ കണ്ടെത്താവുന്നതാണ്. അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മയോഗ്രാഫി EMG എന്ന് പറയുന്നതാണ്. ചില രോഗികൾക്ക് ഞരമ്പ് തളർച്ചയുടെ കൂടെ മസിലിനെയും കൂടി അത് ബാധിച്ചേക്കാം. അപ്പോൾ ബലക്കുറവൊക്കെ അനുഭവപ്പെടാം. ഞരമ്പ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മസിൽ നീഡിൽ കുത്തി പരിശോധിക്കുന്നതിനാണ് EMG എന്ന് പറയുന്നത്. അതിൻ്റെ സ്വാഭാവിക ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ, മസിലിലെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മൾ പരിശോധിക്കുന്നത്. പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ ടെസ്റ്റ് MRI സ്കാനാണ്. MRI ആണ് പൊതുവെ നമ്മൾ ഇപ്പോൾ നട്ടലിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ സംശയിക്കുന്നതെന്നുണ്ടെങ്കിൽ, കൈകാലുകളുടെ തരിപ്പാണ്, പെട്ടെന്നുള്ള വേദനയൊക്കെയാണ് തരിപ്പൊക്കെ ആണെങ്കിൽ സെർവൈക്കൽ സ്പൈനുമായി ബന്ധപ്പെട്ട MRI ആണ് നമ്മൾ കൂടുതൽ എടുക്കാറുള്ളത്. നടുവിൽ നിന്നും കാലിലോട്ടുള്ള തരിപ്പാണെങ്കിൽ നമ്മൾ ലംബോസാക്രൽ സ്പൈനുമായി ബന്ധപ്പെട്ട MRI, താഴ്ഭാഗത്തുള്ള MRI ആണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ചില ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഷുഗറിന്റെ അളവ്, ശരീരത്തിലെ വൈറ്റമിനുകളുടെ അളവ്, കിഡ്നി ലിവർ ബന്ധപ്പെട്ട ചെറിയ പരിശോധനകൾ, തൈറോയിഡുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, HIV ഇൻഫെക്ഷനുകളുടെ പരിശോധനകളൊക്കെ പൊതുവെ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി ഇതിലൊന്നും ഒരു നമുക്ക് ഡയഗ്നോസിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നെർവ് ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അത് കണങ്കാലിൻ്റെ അറ്റത്ത് ചെറിയൊരു ഞരമ്പിൻ്റെ ഒരു പീസ്, വളരെ ചെറിയൊരു കഷ്ണം എടുത്ത് നമ്മളത് പരിശോധിക്കുന്നതിനാണ്. പ്രധാനമായിട്ടും ലെപ്രസി പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് അഥവാ രക്തക്കുഴലുകളെ ഞരമ്പിക്കുന്ന ബാധിക്കുന്ന വാദം, ജനിതകമായ ചില കാരണങ്ങൾ, ഇതിലെല്ലാം ഞങ്ങൾ ഈ ബയോപ്സി ചെയ്യുന്നു. ഇത് വളരെ സേഫായിട്ടുള്ളതും വളരെ OP ബേസ്ഡ് ചെയ്യാവുന്നതുമായിട്ടുള്ള

0: ടെസ്റ്റാണ്.
1: ഈ രോഗത്തിനുള്ള ചികിത്സാ വിധികൾ എന്തെല്ലാമാണ്?
0: തരിപ്പ്, മരവിപ്പ് ഇതൊക്കെ പറയുന്നത് ഒരു നമ്മുടെ പനി പോലെയോ ചുമ പോലെയോ ഒരു രോഗലക്ഷണമാണ്, അതൊരിക്കലും ഒരു രോഗമല്ല. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലുള്ള കാരണം എന്താണോ അത് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും പെരിഫറൽ ന്യൂറോപ്പതിയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി നമ്മൾ ടെസ്റ്റിലൂടെ കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തരിപ്പ് കുറയ്ക്കാനുള്ള ചില മരുന്നുകൾ ആദ്യമായി അഡ്വൈസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പുറമെ അതിൻ്റെ ബാക്കിലുള്ള രോഗം പ്രമേഹമാണെങ്കിൽ അത് നിയന്ത്രിക്കുക, തൈറോയ്ഡ് ആണെങ്കിൽ അത് നിയന്ത്രിക്കുക, വൈറ്റമിൻ്റെ കുറവാണെങ്കിൽ വൈറ്റമിനുകൾ കൊടുക്കുക എന്നതാണ് മെയിനായിട്ട്. ഇതുകൊണ്ട് മാറ്റമില്ലാത്ത രോഗികൾക്ക് നമ്മൾ ഡയറ്റ് മോഡിഫിക്കേഷൻ, ഡയറ്റ് ഭക്ഷണവുമായിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഫിസിയോതെറാപ്പി, ലേശം എക്സസൈസ്, ഫിസിയോതെറാപ്പിയിലൂടെ ഒക്കെ അവർക്ക് ചലനശേഷിയൊക്കെ സ്പർശനശേഷിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവ് നേടാൻ കഴിയും. പിന്നെ ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത രോഗികൾക്ക് ടെൻസ് പോലെയുള്ള ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ പോലെയുള്ള പുതിയ ട്രീറ്റ്മെൻറ്റിലൂടെയും അതിന് നമുക്കൊരു പരിധിവരെ മാറ്റം വരുത്താൻ സഹായിക്കും. ഇനി കാരണങ്ങൾക്കനുസരിച്ചാണ് ചികിത്സ. സപ്പോസ് നട്ടലുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടാണ് തരിപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഡിസ്ക് തള്ളിച്ച അതൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഈ മരുന്നുകളുടെ കൂടെ നമ്മൾ ഇപ്പോൾ കഴുത്ത് കയ്യിലോട്ടുള്ള തരിപ്പ് വരുന്ന ആളുകളാണ് നമ്മൾ പറയും വലിയ തലയണ ഒഴിവാക്കുക, നിങ്ങൾ കുനിഞ്ഞ് ഭാരം പൊന്തിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കുക, പ്രത്യേകിച്ച് തലയിൽ ഭാരം ഏറ്റുന്നതുണ്ടെങ്കിൽ അത് പെട്ടെ കുറയ്ക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പോസ്റ്ററാണ്. നമ്മൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോസ്റ്റർ, എപ്പോഴും നമ്മൾ ബുക്ക് വായിക്കുമ്പോഴും നമ്മൾ എന്ത് പത്രം വായിക്കുമ്പോഴും ഒക്കെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഒരു നല്ലൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഡിസ്ക് കാലുള്ള തരിപ്പൊക്കെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. എന്നിട്ട് മാറ്റമില്ലാത്ത ആളുകൾക്ക് നമ്മൾ എക്സസൈസും ഫിസിയോതെറാപ്പിയും കൊടുക്കുന്നു. മാറ്റമില്ലെങ്കിൽ നമ്മൾ മാത്രമാണ് സർജറി ആവശ്യം വരും. പിന്നീട് കയ്യിൽ ഞരമ്പ് കൊടുക്കുന്ന അവസ്ഥ, അഥവാ CTS, വളരെ കോമൺ ആയിട്ട് കാണുന്ന സംഗതിയാണ്. അതുള്ള രോഗികളോട് നമ്മൾ പറയും നിങ്ങൾ കൈ കൊണ്ട് സ്ഥിരമായി തുണി പിഴിയുക, മാവ് കുഴയ്ക്കുക, ഈ റിസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ ആക്ടിവിറ്റീസ്, കൈ തലക്കി വെച്ച് ചെരിഞ്ഞ് കിടന്നുറങ്ങുക, ഇതൊക്കെ ഞരമ്പ് കൂടുതൽ കൂടുതൽ പ്രസ്സായി നശിക്കാൻ ഇടയാവുന്നതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണമെന്ന് പൊതുവെ പറയാറുണ്ട്. ഈ അസുഖത്തിൽ മരുന്ന് കൊണ്ട് മാറ്റമില്ലെങ്കിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഞരമ്പിന് ചുറ്റും കൊടുത്തിട്ട് ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ സഹായിക്കും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രമാണ് ആ ഞരമ്പ് ഒന്ന് വേർപ്പെടുത്തി കൊടുക്കുക, അത് ചെറിയൊരു സർജറിയിലൂടെ സുഖപ്പെടുത്താവുന്നതാണ്. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ജനറൽ അഡ്വൈസ് എന്ന് പറയുന്നത് ന്യൂറോപ്പതി ലക്ഷണങ്ങളുള്ള രോഗികൾ നിർബന്ധമായിട്ടും സ്മോക്കിംഗ് ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക, നിങ്ങളുടെ പാദങ്ങൾ ദിവസേന പരിശോധിക്കുക, എന്തെങ്കിലും അൾസറോ തഴമ്പോ എന്തെങ്കിലും തരത്തിൽ, ബിക്കോസ് സ്പർശനശേഷി കുറവായത് കാരണം അൾസറുകളും മുറിവുകളും വരുന്നത് വളരെ കോമണാണ്. എല്ലാ ദിവസവും തന്നെ പാദം നന്നായി പരിപാലിക്കുക. പിന്നെ ബാലൻസ് കുറവുള്ളതുകൊണ്ട് എസ്പെഷ്യലി പ്രായമായ ആളുകൾ, ന്യൂറോപ്പതി ഉള്ളവരാണെങ്കിൽ ഒരു സഹായം, ഒരു വാക്കിംഗ് സ്റ്റിക്കോ വാക്കറോ എന്തെങ്കിലും സഹായത്തോടു കൂടി നടക്കാൻ ശ്രദ്ധിക്കുക. കാരണം വീഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഡോക്ടർ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾ പലപ്പോഴും എല്ലാവരും കുറ്റം പറയുക ബാത്റൂമിൽ തെന്നി വീണു എന്നാണ്. അങ്ങനെയുള്ള വീഴ്ചകൾ ഒരു പക്ഷേ ഇതുപോലെയുള്ള വല്ല അസുഖങ്ങളുടെയും ഭാഗമായിട്ടാണോ സംഭവിക്കുന്നത്?
0: അങ്ങനെ കാണാറുണ്ട്. പലപ്പോഴും കാലില് സെൻസേഷൻസ് അഥവാ സ്പർശനശേഷി നഷ്ടപ്പെടുക, ബാലൻസ് നഷ്ടപ്പെടുക ഒക്കെ പെരിഫറൽ ന്യൂറോപ്പതിയുടെയും ചിലപ്പോൾ ഡയബറ്റീസിന്റെ ഭാഗമായിട്ടും വൈറ്റമിൻ ബി12 ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടൊക്കെ എസ്പെഷ്യലി ഓൾഡ് ഏജിലെ ആളുകളുടെ ഭക്ഷണ രീതികൾ നമുക്കറിയാമല്ലോ കുറവായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ബാലൻസ് കുറവായിരിക്കും. ആരെങ്കിലും ബാക്കിൽ നിന്ന് വിളിക്കുമ്പോൾ അപ്പോൾ അവർ പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എണീക്കുന്ന സമയത്ത് അവർക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് അവർ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ വാദരോഗങ്ങളുമായിട്ട്, റൂമറ്റോളജിയുമായിട്ട് പെരിഫറൽ ന്യൂറോപ്പതിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. വാദരോഗങ്ങളിൽ പെട്ട ലൂപ്പസ്, ആമവാദം അഥവാ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, മറ്റ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസുകൾ, ഇവയൊക്കെ ജോയിൻറ്റിനെ ബാധിക്കുന്ന പോലെ തന്നെ ഞരമ്പുകളെയും ബാധിക്കാം. ഞരമ്പുകളെ ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞരമ്പുകൾക്ക് ചുറ്റുമുള്ള രക്തക്കുഴലിനെ അത് ബാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വാസ്കുലൈറ്റിസ് അഥവാ ഞരമ്പുകളെ രക്തക്കുഴലിനെ ബാധിക്കുന്ന വാദം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞരമ്പ് തളർച്ച അഥവാ പെരിഫറൽ ന്യൂറോപ്പതി വരുന്നത്. ഇതിൽ ജോയിൻറ്റ് പെയിൻ, വീക്കം എന്നതിൻ്റെ കൂടെ തന്നെ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളായിട്ടുള്ള തരിപ്പ്, മരവിപ്പ്, ബാലൻസ് നഷ്ടപ്പെടുക എല്ലാം ഉണ്ടാവുക. ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് നെർവ് ബയോപ്സിയാണ്.
1: പെരിഫറൽ ന്യൂറോപ്പതി അഥവാ കൈകാലുകളിൽ വരുന്ന തരിപ്പ്, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാനാണ്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കായി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാം.
2: കിംസ്

0: ശിവ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
1: ആരോഗ്യം സർവദന
2: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത്
4: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: സമയം 8:36:15. ഇപ്പോൾ
6: സ്മൃതിഗീതങ്ങൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം യൗവനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് എസ് ജാനകി. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ദക്ഷിണാമൂർത്തി.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ചിത്രം ഭാർഗവീ നിലയം, പാടിയത് S. ജാനകി. ഗാനരചന P. ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ചിത്രം മയിലാടും കുന്ന്, പാടിയത് യേശുദാസ്. വയലാറിന്റെ വരികൾ, സംഗീതം നൽകിയത് ദേവരാജൻ.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കതിർമണ്ഡപം.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ചിത്രം മുറപ്പെണ്ണ്, പാടിയത് എസ് ജാനകി, ശാന്ത പി നായർ എന്നിവർ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം BA ചിദംബരനാഥ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ചിത്രം അയലത്തി സുന്ദരി, പാടിയത് യേശുദാസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയ ഗാനം ചിത്രം പഞ്ചവൻകാട്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് പി സുശീല പാടിയ ഗാനം, ചിത്രം അശ്വമേധം.

0: സ്മൃതി ഗീതങ്ങൾ. സമയം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാനമാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യത്ത് റബ്ബറിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. റബ്ബർ ഉത്പാദനത്തിലും പ്രധാന കൃഷിയായി ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻകാലങ്ങളേക്കാൾ വർധനയുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നുവീണു. ഡ്രോണും കള്ളക്കടത്ത് വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16649 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28 ട്രെയിൻ നമ്പർ 16345 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രേഷ്മ. ഭരണരംഗത്ത് മലയാളത്തിന്റെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച് മലപ്പുറം ജില്ലാതല ഏകോപന സമിതി യോഗം ADM PO സാധിക്കിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഭരണനിർവഹണത്തിൽ വിവിധ വകുപ്പുകളുടെ ഔദ്യോഗിക ഭാഷാ ഉപയോഗം യോഗം വിലയിരുത്തി. രജിസ്റ്റർ, രേഖകൾ, ബോർഡുകൾ, മുദ്രകൾ എന്നിവ മലയാളത്തിലാക്കുക, ലിപി പരിഷ്കരണ നിർദ്ദേശപ്രകാരമുള്ള ഫോണ്ടുകൾ തുടങ്ങിയവ ഉപയോഗിക്കുക, ഓഫീസ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും മലയാളത്തിലാക്കുക തുടങ്ങിയ സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പ് സെക്ഷൻ ഓഫീസർ എസ് ശോഭാറാണി ഓൺലൈനായി പങ്കെടുത്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പുതിയ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ജില്ലാതല ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സമിതിയിൽ അംഗമാണ്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ ഡെപ്യൂട്ടി കളക്ടറാണ് കൺവീനർ. വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്

0: ഇൻസ്പെക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുത സുരക്ഷാ വാരാചരണം ആരംഭിച്ചു. വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ തിരൂർ സബ് കളക്ടറും ജില്ലാ വികസന കമ്മീഷണറുമായ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, ഏകാന്തത, നിരാശ, ആത്മഹത്യാ ചിന്തകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആവശ്യമായ വൈകാരിക പിന്തുണയും മാർഗനിർദ്ദേശവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചങ്ങാതി സന്നദ്ധ പ്രസ്ഥാനത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ചങ്ങാത്തം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി നിർവഹിച്ചു. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിൽ കുടുംബത്തിന്റെയും വിദ്യാലയത്തിന്റെയും സമൂഹത്തിന്റെയും പങ്ക് ഒരുപോലെ നിർണായകമാണ്. കുട്ടികളെ നിരന്തരം ഉപദേശിക്കുന്നതിനേക്കാൾ അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാകുന്ന രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവുമാണ് ഇന്ന് ഏറ്റവും ആവശ്യം. ഓരോ കുട്ടിക്കും തന്റെ സന്തോഷവും സങ്കടവും ഭയവും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാൻ വിശ്വസിക്കാവുന്ന ഒരു ചങ്ങാതി ഉണ്ടാകണം. ചങ്ങാത്തം പദ്ധതി ജില്ലയിൽ നടപ്പാക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുക. തുടർന്ന് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും സർക്കാർ അംഗീകൃത ചിൽഡ്രൻസ് ഹോമുകളിലേക്കും വ്യാപിപ്പിക്കും. ചിൽഡ്രൻസ് ഹോമുകളിലെ ജീവനക്കാർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, രക്ഷിതാക്കൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കായി ചങ്ങാതി പരിശീലനവും സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, പൊതുസമൂഹം എന്നിവയുടെ സഹകരണത്തോടെ ജില്ലയിൽ ഉടനീളം കേൾവിയുടെ സംസ്കാരം വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: വികസന വാർത്തകൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. മഴവില്ലിൽ ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. കെ കെ നിഷാദ്, കെ എസ് ചിത്ര എന്നിവർ പാടിയത്.

0: മുംബൈയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555-0424.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
8: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
8: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
12: രാവിലെ 8:23.
13: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
12: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
14: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
12: മീഡിയ വാണി
14: നമ്പർ മറക്കല്ലേ, 90 20 620 630.
15: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
12: ഒന്നും.

0: പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
0: ഏത്, നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേ എന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഇപ്പൊ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499 3299.
3: മഴവില്ലിൽ ഇനിയൊരു ഗസൽ കേൾക്കാം, പാടിയത് ഉമ്പായി.

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
5: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
9: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
8: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
9: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി MyG ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
11: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
12: കുട്ടികളുടെ പേരിലും വീട്ടുപേരിലും എല്ലാം ഉണ്ട് സംഗീതം. മോള് ഗീതു, മോൻ സംഗീത്, വീട്ടുപേര്

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
1: 7:45.
2: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഇനി കേൾക്കാം ചിത്രപാടിയ ലളിതഗാനം.

0: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
6: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
11: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
10: 4,000 മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
11: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
12: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
13: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി.

0: ఫోన్ 9495777174.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
3: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: ഇനി കേൾക്കാം യേശുദാസ് പാടിയ ലളിതഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: FM പ്രധാന വാർത്തകൾ.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദീഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദീഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താത്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം ഉണ്ടാകുന്നത് തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താത്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ചുമതലയേൽക്കും.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. ട്രെയിൻ നമ്പർ 1616 മംഗലാപുരം ചെന്നൈ എക്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 കഴിഞ്ഞ് 59:32. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ

0: ബാധ, തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തുനിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തിൽ പരിശോധന പലതരത്തിൽ ബാക്ടീരിയയാണോ വൈറസ് ആണോ ഫംഗസ് ആണോ ടി ബി ആണോ ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പി സി ആർ ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ പി സി ആർ ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പി സി ആർ പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ പി സി ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബയ്ക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിന് കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. 2, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 45 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ്

0: ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന് തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറില് കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും. കുറച്ചുകൂടി കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, അതിനും നെഗ്ലേറിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്യാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം.

0: ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. അപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിന്റെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പ് എടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15:24. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്രഗാനങ്ങൾ. പന്ത്രണ്ട് മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. ചലച്ചിത്രഗാനങ്ങൾ.

2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക പ്രശാന്തി ചന്തു. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം.

നാട്ടുവൃത്താന്തം 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:40 മുതൽ 10:45 വരെ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ദ ഓവൽ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഒന്നാം ഘട്ട സെമി ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 10 മണി കഴിഞ്ഞ് 18:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
1: ഇത് ആകാശവാണി മഞ്ചേരി FM 102.7 ഫുട്ബോൾ ബീറ്റ്സ്.
0: ഈ പരിപാടിയിലേക്ക് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിളിക്കാം. ആവേശകരമായ റൗണ്ട് ഓഫ് 32 നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവലോകനങ്ങൾ, നിങ്ങളുടെ പ്രവചനങ്ങൾ ഒക്കെ പറയാം, പങ്കുവയ്ക്കാം. നമ്പറുകൾ പറയാം:
1: 04832953000 എന്നതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ
0: 04832950800.
1: ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്,
0: ഞാൻ ടി വി രാജേന്ദ്രൻ.
1: ഇ എം ഷജീർ, ഷംസീർ എന്നിവർ. രേഷ്മ ബിപി

0: ആവേശകരമായ റൗണ്ട് ഓഫ് 32 നടന്നുകൊണ്ടിരിക്കുകയാണ് സഭ അല്ലേ. ഇന്നലത്തെ മത്സരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് പറയാം. ആദ്യം ഇന്നലെ ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ ജപ്പാന് 2-1
1: ബ്രസീൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്.
0: ബ്രസീൽ അടുത്ത
1: ആവേശകരമായ മത്സരമായിരുന്നു.
0: അതെ അതെ,
1: ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലൂടെയാണ് ജപ്പാനെ 2-1 കീഴടക്കിയത്.
0: കളി അവസാനിക്കാൻ ഏതാണ്ട് 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളു അല്ലേ. കാസമീറോയുടെയും മാർട്ടിനെല്ലിയുടെയും ഞെട്ടിപ്പിക്കുന്ന പ്രകടനം.
1: അതെ,
0: സാനോയുടെ ഗോൾ വിഫലമായി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലേ ജപ്പാന്റെ. മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സ് മത്സരം, പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്.
1: റൗണ്ട് ഓഫ് 16 പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ.
0: അതെ അതെ, മറ്റൊരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വേ ജർമ്മനിയെ തോൽപ്പിച്ചു. ആദ്യത്തെ ഈ ലോകകപ്പിലെ ആദ്യത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടായിരുന്നു. പരാഗ്വേ ജർമ്മനിയെ 4-3 പരാജയപ്പെടുത്തിയിരിക്കുകയാണ്.
1: അതെ, ഏറ്റവും ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നാണ് വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം അല്ലേ.
0: പിന്നെ
1: അട്ടിമറിച്ചത് പരാഗ്വേ അല്ലേ.
0: ജർമ്മനി ഔട്ടാവുന്നു, അതുപോലെ തന്നെ നെതർലാൻഡ്സ്
1: ഔട്ടാവുന്നു, ജപ്പാനും ഔട്ടായിരിക്കുകയാണ് അല്ലേ.

0: ശ്രോതാക്കളെ, നിങ്ങൾക്ക് വിളിക്കാം ഈ പരിപാടിയിലേക്ക്. നിങ്ങളുടെ ഫുട്ബോൾ അനുഭവങ്ങൾ, ഈ വർഷത്തെ ലോകകപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിശകലനങ്ങൾ, പ്രവചനങ്ങൾ, നമ്പറുകൾ പറയാം.
1: 0483 29 50 300.
0: അടുത്ത നമ്പർ 0483 29 50 800. ഇന്ന് രാത്രി 10:30 നോർവേ ഐവറി കോസ്റ്റ്, മറ്റൊരു ത്രസിപ്പിക്കുന്ന മത്സരം. നാളെ പുലർച്ചെ 2:30
1: ഫ്രാൻസ് സ്വീഡനെ നേരിടും അല്ലേ?
0: അതെ. അതുപോലെ തന്നെ നാളെ രാവിലെ 6:30
1: മെക്സിക്കോ എക്വഡോർ മത്സരം ഉണ്ടല്ലേ.

0: 23-ാമത് ലോകകപ്പ്, 39 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ലോകകപ്പ് മാമാങ്കത്തിന്റെ ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
1: ആവേശകരമായ മത്സരമാണ് ഇപ്പോൾ റൗണ്ട് ഓഫ് 32 നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ജയിച്ചവർ മുന്നോട്ട് പോകും, അല്ലാത്തവർ പുറത്താകുമെന്ന ഘട്ടമാണ് ഇപ്പോൾ, അല്ലേ?
0: അതെ, നോക്കൌട്ട് റൗണ്ട്.
1: അതെ,

0: ഫുട്ബോൾ വീൽസിലെ ആദ്യത്തെ ശ്രോതാവിനെ നമുക്ക് സ്വീകരിക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഇത് ഉനൈസ്. ഉനൈസ്?
0: ഉനൈസ്. ഹലോ ഉനൈസ്. ഉനൈസ്,
2: കൊൽക്കത്തയിലേക്കാണ്.
0: അതെ, നമുക്ക് ആ ഗാനം തുടർന്ന് കേൾക്കാം ബ്രസീൽ ആരാധകർക്ക് വേണ്ടി.

0: അടുത്ത ശ്രോതാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില ലോകകപ്പിൻ്റെ ചില കണക്കുകൾ പറയാം. ബ്രസീൽ 22 ലോകകപ്പിലും പങ്കെടുത്തു, 23-ാമത്തെ ലോകകപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ജർമ്മനി
1: ജർമ്മനി 20 ലോകകപ്പിൽ അല്ലേ?
0: അതെ, ഇത് 21-ാമത്തെ. ഇറ്റലിയും അർജന്റീനയും
1: 18.
0: ബ്രസീൽ ഇതുവരെ 5 തവണ വിജയിച്ചു. ജർമ്മനി, ഇറ്റലി എന്നിവർ
1: 4 തവണ, അർജന്റീന 3 തവണ, ഫ്രാൻസ്,
0: യുറുഗ്വേ 2 തവണ.
1: അതെ,
0: 5 രാജ്യങ്ങൾ ഫൈനലിൽ കപ്പ് നേടാതെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഫൈനലിൽ പരാജയത്തിന്റെ കണ്ണുനീരണിഞ്ഞിട്ടുള്ള 5 രാജ്യങ്ങളാണുള്ളത്. ഫൈനൽ തോറ്റവർ ജർമ്മനി 4 തവണ, അർജന്റീനയും നെതർലൻഡ്സും
1: 3 തവണ അല്ലേ.
0: അതുപോലെ ബ്രസീൽ, ഇറ്റലി, ഫ്രാൻസ്, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവർ
1: 2 തവണ.
0: നമുക്ക് മറ്റൊരു ശ്രോതാവിനെ സ്വീകരിക്കാം. ഹലോ, ഹലോ, ഹലോ,
2: ഹലോ,
0: യെസ്, പറയൂ.
2: ഗുഡ് മോർണിംഗ്.
1: ആരാണിത്?
2: അഷ്റഫ്.
1: അഷ്റഫ് എവിടുന്നാണ്?
2: ഞാന്
1: കരുവാരക്കുണ്ട്.
0: കരുവാരക്കുണ്ട്. കളി കണ്ടതിന്റെ ഒരു ക്ഷീണമുണ്ടോ? ഉറക്കമൊഴിച്ചതിന്റെ

0: ആ ക്ഷീണമുണ്ട്.
1: എന്താണ് ഇന്നലത്തെ കളിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ?
0: ഇന്നലെ ജപ്പാന്റെ ഫസ്റ്റ് ഹാഫില് ബ്രസീൽ വലിയ കളി ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഹാഫിൽ ഒന്നായിട്ട് നല്ല ആക്രമണമായിരുന്നു. നിർഭാഗ്യം കൊണ്ടാണ് രണ്ട് മൂന്ന് ഗോളൊക്കെ ആവാതെ പോയത്.
1: അതെ അതെ, നല്ല പണിയായിരുന്നു ഗോളിക്ക് അല്ലെ, ജപ്പാന്റെ ഗോളിക്ക്.
0: അതെ അതെ അതെ, സെക്കൻഡ് ഹാഫില് ബ്രസീലിന്റെ കളിക്കാര് ഹൃദയം കൊണ്ട് പന്ത് തട്ടിയ മാതിരി തോന്നി. ഒന്നായിട്ട്
2: മികച്ച പെർഫോമൻസ് ആയിരുന്നു അല്ലേ?
0: അതെ അതെ.
2: ഒരു കാര്യം ചോദിക്കട്ടെ അഷ്റഫ്, ഏത് ടീമിനൊപ്പമാണ് ഇപ്രാവശ്യം?
0: ഞാന് ഇറ്റലിന്റെ ഫാനായിരുന്നു, പക്ഷെ രണ്ട് മൂന്ന് ലോകകപ്പിലായിട്ട് ഇറ്റലിക്ക് യോഗ്യത കിട്ടാത്തതുകൊണ്ട് നിലവിൽ ഇപ്പൊ ടീമൊന്നുമില്ല.
2: ആരാണോ കൂടുതൽ കളിക്കുന്നത് അവരുടെ കൂടെയാണ്, അങ്ങനെയാണോ?
0: അതെ അതെ, അധികം ചെറിയ ടീമിന്റെ ഒപ്പമാണ്.
2: ഓക്കെ,
1: ഇന്നലെ ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റു രണ്ട് മത്സരങ്ങളെ കുറിച്ച് എന്താ?
0: ഇന്നലെ ഒരു ജർമ്മനിന്റെ മത്സരം കുറച്ചു നേരം കണ്ടേക്ക് പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ മൊറോക്കോ നെതർലാൻഡ്സ് മത്സരം കണ്ടു, മൊറോക്കോ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു.
1: ആ അങ്ങനെ ഒരു മത്സരഫലം പ്രതീക്ഷിച്ചിരുന്നോ? നെതർലാൻഡ്സ് ഔട്ട് ആവും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ കളി തുടങ്ങും മുമ്പ്?
0: ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു, പിന്നെ ജർമ്മനി പരോഗ്യനോട് നിന്നിട്ടപ്പോ തന്നെ വീണ്ടും ഒരു അട്ടിമറി ഉണ്ടാവും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു.
1: മറ്റൊരു അട്ടിമറി നടക്കും എന്നുള്ളത് അല്ലേ?
0: അതെ അതെ,
1: അതുപോലെ സംഭവിച്ചു. അപ്പോ അങ്ങനെയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തില് ഇന്ന് രാത്രി 10:30 നോർവേ ഐവറി കോസ്റ്റ്, നാളെ പുലർച്ചെയുള്ള ഫ്രാൻസ് സ്വീഡൻ, അതുപോലെ
2: നാളെ രാവിലെയുള്ള മെക്സിക്കോ ഇക്വഡോർ മത്സരത്തിൽ എങ്ങനെയാണ് താങ്കളുടെ പ്രവചനം?
0: അത് സ്വീഡൻ എന്തായാലും തോൽക്കും ഫ്രാൻസിനോട്, ഫ്രാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്.
1: ഫ്രാൻസ് ഈ ലോകകപ്പിൽ ഇതുവരെ വളരെ ഒരു സ്റ്റഡി ആയിട്ട് പോകുന്നു അല്ലേ?
0: എന്താ വെച്ചാല് അവര് 90 അല്ലെങ്കിൽ 96 മിനിറ്റിലും അവർ ഏത് സമയവും ഗോൾ ഇടുന്ന ടീമാണ്
1: ഫ്രാൻസ് അല്ലെ.
0: ഐവറി കോസ്റ്റ് ജയിക്കാൻ സാധ്യത ഉണ്ട്, കാരണം നോർവേ കഴിഞ്ഞ മത്സരത്തില് 4-1 തോറ്റവർക്ക് മാനസികമായിട്ടൊരു
1: തളർച്ചയുണ്ടാവും അല്ലേ. പക്ഷെ നേരെ തിരിച്ചു ആയിക്കൂടെ അങ്ങനെയാണെങ്കില്?
0: എങ്ങനെ,
1: കഴിഞ്ഞ മത്സരത്തിൽ തോറ്റ സ്ഥിതിക്ക് കൂടുതൽ ഊർജത്തോടു കൂടി കളിക്കാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ?
0: മൊത്തത്തിലൊരു ആഫ്രിക്കൻ ടീമുകളെ നന്നായിട്ട് പെർഫോം
1: ചെയ്യുന്നുണ്ട്. അതെ അതെ, അങ്ങനെ ഒരു സാധ്യത. ഇതിപ്പോ അർജന്റീനയുടെ അടുത്ത മത്സരം നമ്മളുടെ,
0: ഞാൻ ഇവിടെ നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മത്സരം ചരിത്രമായി മാറുന്ന പറഞ്ഞിട്ടുണ്ട്, അർജന്റീന അതിന് തോൽക്കാനൊരു സാധ്യതയുണ്ട്,
2: സാധ്യത കാണുന്നുണ്ട്
1: അല്ലേ. അഷ്റഫ് കരുവാരക്കുണ്ടിന്റെ പ്രവചനം ഞങ്ങൾ ഇവിടെ എഴുതി വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമുക്ക് ആ കളി കഴിഞ്ഞിട്ട് വീണ്ടും സന്ധിക്കലാം. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പൊതുവെ? അപ്പോ പ്രത്യേക ടീമുകളോടൊന്നും ആഭിമുഖ്യം ഇല്ല അല്ലേ?
0: ഇപ്പൊ കളി കാണാൻ നല്ല സുഖമാണ്,
1: ടെൻഷൻ ഇല്ല അല്ലേ.
0: ഞാൻ 2006 വേൾഡ് കപ്പ് ഇറ്റലി അടിച്ച് അന്ന് എന്റെ നാട്ടിലിട്ട പേരാണ് ലൂക്ക. ഇപ്പൊ എന്റെ നാട്ടിൽ ഇന്ന ലൂക്ക എന്ന് പറഞ്ഞാൽ അറിയാം, അന്ന് ലൂക്ക ടോണി
1: ലൂക്ക അഷ്റഫ് എന്നാണോ അറിയുന്നത്?
0: ലൂക്കാണ് എന്റെ പ്രൊഫൈല്.
1: ശരി, അത്ര അത്ര പ്രണയമായിരുന്നു അല്ലേ ഇറ്റലിയുമായിട്ട് അല്ലേ?
0: അതെ അതെ.
1: ഏതായാലും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ, ലോകകപ്പ് ആസ്വദിക്കുക, വിളിക്കാൻ ശ്രമിക്കുക വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ. നമുക്ക് 19-ാം തീയതി വരെ ഉണ്ടല്ലോ കളി.
0: ഓക്കെ
1: ശരി ശരി,
2: സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പറുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം.
3: 0483 29 50.

0: മുന്നൂറ്
1: 0483 29 50 800.
0: നമുക്ക് മറ്റൊരു ശ്രോതാവ് ലൈനിലുണ്ട്, സ്വീകരിക്കാം. ഹലോ ഹലോ ഹലോ ഹലോ
2: ഹലോ
0: ആ റേഡിയോന്റെ അടുത്തുനിന്ന് മാറിക്കോളൂ കേട്ടോ. ഹലോ, പേരും പേരും സ്ഥലവും പറയുന്നുണ്ട്. അപ്പൊ എന്താ ഇന്നലത്തെ കളിയെ കുറിച്ച്, വരാനിരിക്കുന്ന കളികളെ കുറിച്ചൊക്കെ പറഞ്ഞോളൂ. നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെ കണ്ടിരുന്നില്ലേ ഇന്നലെ കളി?
2: ഓ കണ്ടു കണ്ടു.
1: മൂന്ന് കളികളും കണ്ടോ ഇന്ന് പുലർച്ചെയിലെ?
2: ആ മൂന്ന് കളികൾ കണ്ടല്ലേ.
1: അപ്പൊ ഉറങ്ങിയിട്ടില്ല എന്നർത്ഥം?
2: ഉറക്ക് കുറവായി. ഇന്നലെ
1: അപ്പൊ എന്താണ് വിലയിരുത്തൽ, എന്താണ് കളി കണ്ടിട്ട്?
2: വിലയിരുത്തല് നല്ല അല്ല, ഇനിയുള്ള കളിയൊക്കെ നല്ല ടൈറ്റ് കളികളായിരിക്കും.
0: അല്ല, ബ്രസീലിന്റെ ഇന്നത്തെ പ്രകടനത്തിൽ നിന്ന് അവരുടെ തുടർന്നുള്ള മുന്നോട്ട് പോക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം വിനീസിന്റെ?
2: നല്ല, അതായത് ഒരു ടീമിനനുസരിച്ച് അവര് അവരുടെ സ്ട്രാറ്റജി മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കളിച്ച ബ്രസീലല്ല സെക്കൻഡ് ഹാഫ് കളിച്ചത്.
0: അത് ശരി.
2: ജപ്പാന് നല്ല നല്ല പ്രതിരോധം തീർത്ത് കളിയായിരുന്നു. അതിന് സെക്കൻഡ് ഹാഫിൽ അവര് നല്ല ലോങ് പാസ് ഇട്ടിട്ട് അവര് പ്രതിരോധത്തെ കൂട്ടു കളിച്ചു. അതാണ് ഒരു വിലയിരുത്തല്.
0: അപ്പൊ ഒരു ഒരു ഫൈനൽ പ്രതീക്ഷ വെക്കാൻ പറ്റുമോ ബ്രസീൽ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അങ്ങനെയാണെങ്കിൽ ബ്രസീലിന്റെ എതിരാളി ആരാകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്?
2: നിലവില് ഒരു സൈഡിൽ എന്തായാലും ഫ്രാൻസ് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണം. ഫ്രാൻസ്,
1: ഫ്രാൻസും ബ്രസീലും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും ഫൈനലിൽ എന്നാണ് പറയുന്നത്.
0: പൊതുവെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യം ഫ്രാൻസിന്റെ പ്രകടനമാണ് അല്ലേ പൊതുവെ എല്ലാവരും പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യം?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, നല്ല നല്ല നല്ല ഒരു മികച്ച ടീമാണ്. അതിനനുസരിച്ച് നല്ല ഫിനിഷറും അവർക്കുണ്ട്. ഫിനിഷിംഗ് ആണല്ലോ ഒരു പ്രധാന ഘടകം.
0: ജർമ്മനി നെതർലാൻഡ്സ് ഒക്കെ പുറത്തായതിനെ കുറിച്ച് എന്താ?
2: ജർമ്മനി നെതർലാൻഡ് ജർമ്മനി നല്ല ടീമായിരുന്നു. പക്ഷെ ഷൂട്ടൗട്ടില് ലാസ്റ്റ് നല്ലൊരു ഒരേ ശക്തികളാണ് നെതർലാൻഡ്. നമ്മൾ ആദ്യം ഫൈനൽ പ്രതീക്ഷിച്ച ടീമായിരുന്നു നെതർലാൻഡ്.
0: പക്ഷെ
2: അവര് ഈ എക്സ്ട്രാ ടൈമിലും അവര് കളി സമനിലായി, പിന്നെ അത് ഷൂട്ടൗട്ടിലേക്ക് മാറി.
1: കഴിഞ്ഞ മൂന്ന് ലോകകപ്പും സ്വന്തമാക്കുമെന്ന് പ്രവചിച്ച,
2: അതെ ഒരു ടീമാണ്
1: നെതർലാൻഡ്. പ്രവചിച്ചിരുന്നല്ലേ ഗണിത ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത്തവണ നെതർലാൻഡ്സ് കപ്പടിക്കുമെന്നായിരുന്നു അല്ലേ?
2: അങ്ങനെ
1: ആ പ്രവചനം തെറ്റിയിരിക്കാണ്.
2: പിന്നെ പരാഗ്വേ നമ്മളങ്ങനെ നിരസിക്കാൻ പറ്റാത്ത ടീമാണ്. നല്ല നല്ല പ്രതിരോധ നല്ല കളി കളിച്ചു. ഇനിയുള്ള കളികളൊക്കെ ഏകദേശം നമ്മള് ഈ ഒരു ലെവലില് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കാരണം ഓവർ അറ്റാക്കിംഗ് ഇല്ലാതെ പ്രതിരോധം വെച്ചിട്ട് കളിക്കുക.
0: നമ്മൾ ഈ നെയിൽ ബൈറ്റിംഗ് നഖം കടിച്ചുകൊണ്ട് ഇരുന്ന് കാണേണ്ട അല്ലെ ഉദ്വേഗപൂർണമായ കളികളാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അല്ലെ? റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ഒക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെ?
2: എന്റെ ഒരു സുഹൃത്ത് ഉണ്ട് അൽസാഫ് എന്ന പേര്. അവന്റെ ടീം ആകുമ്പോ അവന് ഫുള്ള് നഖം കടിച്ചിരുന്ന കളി കാണാനുള്ള ഭയങ്കര ടെൻഷനിലാണ്.
0: അപ്പൊ 19-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ആ നഖങ്ങളുടെ സ്ഥിതി എന്താവുന്നുള്ളതാണ്
1: വളരെ വെച്ചിട്ടാണോ ബിഗ് സ്ക്രീൻ ഒക്കെ?
2: നമ്മള് ട്രെൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന കുട്ടശ്ശേരി ക്ലബ് ഉണ്ട്. ട്രെൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്
1: അവിടെ പോയിട്ടാണ് കാണാറ്.
2: ആ അതെ അതെ, അവിടെ പോയിട്ട് ഞാൻ അതിന്റെ സെക്രട്ടറിയാണ്. അതിന്റെ ഞങ്ങൾ അതിന്റെ ഒരു നല്ല സെറ്റപ്പ് ചെയ്തിട്ട് കാണുന്നത് കളികളൊക്കെ.
0: വലിയ സ്ക്രീനിലാണോ?
2: ആ അതെ അതെ, വലിയ സ്ക്രീനാണ്.
0: ഓ അത് ശരി. ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഉന്നയിസിനത് എല്ലാം കഴിഞ്ഞേ അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ അല്ലേ? സംഘാടകനും കൂടി ആയതുകൊണ്ട് അല്ലേ?
2: അതെ അതെ അതെ.
0: കട്ടൻ ചായ സ്നാക്സ് ഒക്കെ ഉണ്ടോ കൂട്ടത്തില്?
2: ഓ ഉണ്ട്, അതൊക്കെ ഉണ്ട്, കട്ടൻ ചായ സ്നാക്സ്. ഇനിയിപ്പോ റൗണ്ട് ഈ റൗണ്ട് 32 കഴിയുമ്പോ എല്ലാ കളികളും കാണണമെന്നാണ് ആഗ്രഹം. ദിവസങ്ങളില് പ്രശ്നം ഉണ്ടാകുമ്പോ അതിനനുസരിച്ച് മാറ്റി തരും. ഇന്ന് ക്ലബ് 24 അവർ ലൈവ് ആയിരിക്കും.
0: ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ?
2: ഉണ്ടാവും.
0: അപ്പൊ നാളെ പുലർച്ചെ ഫ്രാൻസ് സ്വീഡൻ, ഐവറി കോസ്റ്റ് നോർവേ ഇന്ന് രാത്രി അല്ലേ?
2: അതെ, നല്ല കളികളാണ്.
0: അതിനായിട്ട് കാത്തിരിക്കുകയാണ്.
2: ഇനിയുള്ള കളികളൊന്നും മിസ് ആകില്ല എന്നാണ് കരുതുന്നത്. നല്ല നല്ല കളികളല്ലേ.
0: അതെ. ഉനൈസ് ആര്, ആരുടെ ഒരു
2: ഞാൻ ബ്രസീല്.
0: ബ്രസീൽ, ഓക്കെ. അപ്പൊ സന്തോഷത്തിന്റെ ദിവസമാണ് അല്ലേ?
1: അപ്പൊ ഇന്ന് ബ്രസീല്.

0: പ്രീ ക്വാർട്ടറിലേക്ക് കടന്നപ്പോ എന്തായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു അവിടുത്തെ ക്ലബിൽ ഒരുമിച്ചല്ല എല്ലാരും കൂടെ ഒരുമിച്ചല്ല കണ്ടിരുന്നത് നല്ല ആവേശമായിരുന്നോ
1: നല്ല നല്ല ആവേശമായിരുന്നു
2: നമ്മുടെ സുൽത്താൻ ഇറങ്ങും എന്ന് വിചാരിച്ചിരുന്നോ
1: സുൽത്താനെ ഇറങ്ങി വിചാരിച്ചിരുന്നു പക്ഷെ കോച്ചിന്റെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് വന്നത് പറയപ്പെടുന്നത് അവര് എക്സ്ട്രാ ടൈം വരികയാണെങ്കിൽ ഇറക്കണമെന്നായിരുന്നു വരാൻ കഴിഞ്ഞില്ല 90 മിനിറ്റ് ആയപ്പോഴേക്ക് ഏകദേശം കളി തീരുമാനം കേട്ടി മാറിയപ്പോ പിന്നെ ഇറക്കിയില്ല എന്നാണ് കോച്ച് ഇന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ സമനിലായപ്പോഴേ അങ്ങനെ വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞു ഇന്നത്തെ പത്രക്കട്ടി അങ്ങനെ കണ്ടത്
2: ഇല്ലെങ്കിലും അല്ലെ സുൽത്താൻ ഇല്ലെങ്കിലും നമ്മള് ജയിക്കും എന്നവര് തെളിയിച്ചിരിക്കുന്നു അല്ലേ അപ്പൊ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലേ അപ്പോ
1: ഒരു 80 മിനിറ്റ് ശേഷം ഇറക്കാൻ ചാൻസ് കൂടുതലാണ് ഇറങ്ങുന്നാണ് വിചാരിക്കുന്നത് പരിക്ക് മൂലം പ്രശ്നമായതുകൊണ്ടാവും
2: അപ്പൊ സന്തോഷം അപ്പോ കളികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ സംഘാടനം ഗംഭീരമായിട്ട് നടക്കട്ടെ എല്ലാ ആളുകളോടും കുട്ടശ്ശേരിയിലെ ക്ലബിലെ ആളുകളോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ പറയുക ഓക്കെ
1: താങ്ക് യു
2: റൈറ്റ്

0: ആകാശവാണി മഞ്ചേരി എഫ് എം 102.7 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. നമുക്ക് മറ്റൊരു ശ്രോതാവിനെ സ്വീകരിക്കാം. ഹലോ.
1: ഹലോ.
0: യെസ്, പറയൂ, ആരാണ്?
1: ഇത് സവാദ് വെള്ളവങ്ങാട്.
0: സവാദ്
2: വെള്ളവങ്ങാട്?
0: വെള്ളവങ്ങാട് എന്ന് പറയുന്നത് എവിടെയായിട്ടാ? എന്റെ
1: വെള്ളവങ്ങാട് എന്ന് പറയുന്നത് നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിന്റെ ജന്മനാട്, പാണ്ടിക്കാട് മഞ്ചേരിന്റെ അടിയിൽ. മഞ്ചേരി 8 കിലോമീറ്റർ.
0: പാണ്ടിക്കാടിന്റെയും മഞ്ചേരിന്റെ ഇടയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് കളിയെ കുറിച്ച് പറയൂ.
1: എന്താണ് ഞങ്ങൾ ഇന്നലെ അടിപൊളി ജയക്ക് ജയിച്ചാണ്ട് അതിന്റെ ഹാങ്ഓവറിൽ ഇങ്ങനെ നിന്നപ്പോഴാണ്, കാറിൽ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങള് കാൾ ഇങ്ങനെ
0: ആരാ ഞങ്ങൾ എന്ന് പറയുമ്പോ ആരോദ്ദേശിച്ച്?
1: അതായത് നിങ്ങള് മഞ്ചേരി എഫ് എമ്മിന്റെ റേഡിയോ ഇങ്ങനെ കാറിൽ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ വേൾഡ് കപ്പിന്റെ ഒരു ആവേശം പങ്കുവെക്കാൻ പറ്റിയൊരു.
0: അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, സവാദ് പറഞ്ഞ പോലെ ഞങ്ങള് ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരാണ്
1: ജയിച്ചു എന്ന് പറയുമ്പോ ഞങ്ങൾ ബ്രസീൽ
0: അതിന്റെ എക്സൈറ്റ്മെന്റ്. വിനൈസിന്റെ പോലെ തന്നെ അല്ലേ? ഇപ്പൊ നേരത്തെ വിളിച്ച വിനൈസിന്റെ പോലെ തന്നെ അല്ലേ? സന്തോഷമായി
1: ഇന്നലെ? സന്തോഷമായി. അതായത് ജപ്പാന് ഞമ്മള് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആളുകൾ ഇങ്ങനെ വന്ന് ഞമ്മളിങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്ന ടൈമല്ലേ, എങ്ങനെ ഇത്
2: കഴിച്ചില്ലാകുമ്പോഴും കളി കണ്ടപ്പോ
1: ഇന്നെ ഗോൾ ഇങ്ങോട്ട് കിട്ടിയല്ലേ, ടെൻഷൻ എത്രത്തോളം ഉണ്ടാവും.
0: അതെ അതെ അതെ.
1: അത് മടക്കി തിരിച്ചല്ലേ, ഏതായാലും കോച്ചിന്റെ നല്ലൊരു ഇടപെടലിലൂടെ തിരിച്ചു വരാൻ കഴിഞ്ഞു. നല്ല കളിയായിരുന്നു ഇന്നലെ ബ്രസീലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.
0: ബ്രസീൽ ഒരു അഞ്ചാമത്തെ ഗിയറിലേക്ക് എത്തി എന്ന് തോന്നുന്നു അല്ലേ?
1: അഞ്ചാമത്തെ ഗിയറിലേക്ക് എത്തി. എന്നാലും ഓരോ കളിയും മെച്ചപ്പെട്ട് വരുന്ന രീതിക്കാണ് തോന്നിയത്. ഫസ്റ്റ് ഒക്കെ ഞമ്മൾ തന്നെ ആലോചിച്ചു, കുറച്ചുപോലെ ഇജ്ജാദി ഫ്ലക്സ് ഒക്കെ വെച്ച്
0: കൊണ്ടുകൊടുത്ത്. എത്ര ഫ്ലക്സ് വെച്ചിട്ടുണ്ട്
1: ഇവിടെ നമ്മളെ നാട്ടില്? എനിക്ക് ഫ്ലക്സിന്റെ ഷോപ്പാണ്, ഞാൻ ഫ്ലക്സിന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്.
0: ഓ, അത് ശരി.
1: അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ല തിരക്ക് കൂടിയാണ്.
0: അപ്പൊ ഇടക്കിടക്ക് സവാദിന് ഓരോ ഫ്ലക്സ് അടിച്ച് ഇറക്കുവോ സ്വന്തമായിട്ട്? അല്ല, നിങ്ങൾ എങ്ങനെയാ കളി കാണുന്നത്? നേരത്തെ വിനീസ് പറഞ്ഞ പോലെ തന്നെയാണോ ഒരുമിച്ച്?
1: ഞങ്ങളുടെ ക്ലബില് രണ്ട് സെറ്റപ്പ് ഉണ്ട്. ഒന്ന് നമ്മള് നല്ലൊരു ആളിന് നല്ലൊരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്.
0: അടിപൊളി.
1: ഒരു 62 ഇഞ്ചിന്റെ TV സെറ്റ് ആക്കിയിട്ടുണ്ട്. പുറത്തേക്ക് ഒരു വ്യൂ ഇട്ടിട്ടുണ്ട്.
0: ഞങ്ങൾക്ക്
1: ഇവിടെ ഞങ്ങളെ ക്ലബ്ബ് ലൈബ്രറി ഒക്കെ ആയിട്ട് വലിയൊരു ഹാളുണ്ട്. അപ്പൊ അതിന്റെ ഇതില് ഹാളില് എല്ലാരും പാടെ വ്യത്യസ്ത തരം ആളുകൾ കാറ്റഗറി

0: എന്നാണ് ഞങ്ങളിവിടെ കളി കാണുന്നത്. അതായത് കുറച്ച് ഫ്രാങ്ക് എന്ന ആൾക്കാർ ഒരു മേലെ ടിവിയില് കാണുള്ളൂ എന്നുള്ള രീതിക്ക് ഞങ്ങളതില് യുവജൻ ആളുകൾക്ക് അടിയിലെ ആവേശത്തിൽ അങ്ങനെ പോകും.
1: ജെൻസിക്കാർ അല്ലേ?
0: ജെൻസിക്കാരൊക്കെ അടിയിലുണ്ടാവുക.
2: അപ്പൊ ഇനി തുടർന്നുള്ള മത്സരത്തിൽ ബ്രസീൽ ആരെ നേരിടണമെന്നാണ്? ഇനി
0: തുടർന്ന് ഇനി എർലിംഗ് ഹാലണ്ടിന്റെ നോർവേ ആണ് കിട്ടാൻ ചാൻസ്. അതുകൂടിയും കഴിച്ചില്ലാന്ന് കേൾക്കുക. പിന്നെ ഇംഗ്ലണ്ടിനേറ്റാണ് കളി വരാൻ ചാൻസ്. അത് കുറച്ച് ടഫ് ആയി വരും ക്വാർട്ടറിൽ. അത് കഴിഞ്ഞാൽ ഞങ്ങളെ ബദ്ധവൈരികളായ അർജന്റീന വരാൻ ചാൻസ് ഉണ്ട്.
2: ആ ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് എല്ലാരും കാത്തിരിക്കുന്നത് അല്ലേ? ബ്രസീൽ
0: ആ പോരാട്ടത്തില് തോൽക്കണിയിലേറെ തോറ്റു പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. അർജന്റീനയായിട്ട് തോറ്റു പോകണിലേറല്ലേ, ഒന്നല്ലെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ അതിന് മുന്നേ തോറ്റു പോകണം.
2: അങ്ങനെയാണ് അർജന്റീന. ആരത് കേൾക്കണ്ടല്ലേ?
1: വേറെ ആരായിട്ട് തോറ്റാലും കുഴപ്പമില്ലേ? അതല്ലേ,
0: ഒന്നല്ലെങ്കിൽ വന്നിട്ട് ജയിച്ചു പോകാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അതിന് മുന്നേ തോറ്റാൽ അല്ലെങ്കിൽ ഓന് തോറ്റാലും മതി.
1: മറ്റാള്
0: വേൾഡ് കപ്പിന്റെ സെമിയിലൊക്കെ ഒരു കളി വന്ന് തോൽക്കാരനെ പിന്നെ എന്തിനു നിന്നു.
1: മറ്റാള് നല്ല ഫോമിലാണ് കേട്ടോ. മറ്റാള് ഗോൾ അടിച്ച് കൂട്ടാണ്.
0: നമ്മളും
1: ഉഷാറായി വരുന്നുണ്ട് അല്ലേ.
0: നമ്മളങ്ങനെ ചില്ലറക്കാരനല്ല, അങ്ങനെ നമ്മള് വെറുതെ വിട്ടു കൊടുക്കുന്നില്ല.
1: സന്തോഷം. അപ്പൊ ഇന്നത്തെ നാളെ പുലർച്ചെ ഉള്ള കളിയിലൊക്കെ ആര് ജയിക്കുന്ന വിചാരിക്കണ?
0: നാളെ ഫ്രാൻസ് ഈസി ആയിട്ട് തോക്കൂലേ.
1: ആദ്യായിട്ട് അങ്ങനെ ഒരാള് കിട്ടിയത് കേട്ടോ. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു.
0: ഫ്രാൻസ് ഈസി ആയിട്ട് തോക്കും.
1: ഫ്രാൻസ്
0: ഈസി ആയിട്ട് അടിക്കും. ഫ്രാൻസിനെയാണ് എല്ലാവർക്കും പേടിയുണ്ടാകുക. അതിലിപ്പോ ജർമ്മനി ഫ്രാൻസ് ഒരു കളി വരുന്ന കരുതിയ നിന്നപ്പോൾ തന്നെ
2: ജർമ്മനി
1: ശരിയാ.
0: അടുത്ത റൗണ്ടില് ജർമ്മനിയും ഫ്രാൻസും കളി വരും കരുതിയല്ലേ.
2: ജർമ്മനി പ്രീ ക്വാർട്ടർ കാണാതെ പുറത്താകുന്ന തുടർച്ചയായ മൂന്നാം ലോകകപ്പാണല്ലേ ഇത്.
0: അല്ലെങ്കിൽ അത് ജർമ്മനി ഞങ്ങളിട്ട് ഏഴ് ഗോൾ അടിച്ചതിനു ശേഷം പിന്നെ നീരാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ഫസ്റ്റ് റൗണ്ടിലും കൊറിയനായിട്ടൊക്കെ തോറ്റു പോയതാണ്. ആ ചാബോൾസ് ഉണ്ടാവും, ഞങ്ങൾ അത്ര ഇറങ്ങിയറാക്കിയോ.
1: അപ്പൊ കൂട്ടുകാരോടൊക്കെ അന്വേഷണം പറയാ ബ്രസീൽ ഫാൻസിനോടും. തുടർന്നും കളി കണ്ടുകൊണ്ടേ ആസ്വദിക്കുക,
2: കേട്ടുകൊണ്ടിരിക്കുക മഞ്ചേരി FM.
0: ഓക്കേ താങ്ക് യു.

0: ഫുട്ബോൾ ബീറ്റ്സിലെ നമുക്ക് അവസാനത്തെ ശ്രോതാവിനെ സ്വീകരിക്കാം. ഹലോ.
1: ഹലോ ഹലോ സാറേ.
0: യെസ്, പറയൂ.
1: നമസ്കാരം.
0: നമസ്കാരം.
2: ആരാണ്? പേര് പറയൂ.
1: ഞാൻ മൂത്തേടം കൂടപ്പൊയിൽ നിന്നും ദാസനാണ്.
2: ദാസനാണ്. സാധാരണ മൂത്തേടം പൂളപ്പൊയിൽ നിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വേറെ
0: നമ്മുടെ സമയം കഴിയാറായി. അപ്പൊ ഒന്ന് പെട്ടെന്ന് കളിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇന്നലത്തെ കളി, അടുത്ത് വരാനുള്ളതിനൊക്കെ പറ്റി ഒന്ന് പറഞ്ഞോളൂ.
1: ഇന്നലെ കളി കണ്ടു. ബ്രസീല് പറ്റിമുട്ടി ജയിച്ചു എന്ന് പറയാം.
2: അയ്യോ,
0: അത്ര സന്തോഷമില്ലല്ലോ അത് ജയിച്ചതിലേ. സന്തോഷമില്ലായ്മയുണ്ടോ?
1: സന്തോഷല്ലേ, കാരണം ഞാനൊരു അർജന്റീനന്റെ കട്ട ഫാനാണ്.
0: അത് ശരി.
2: പിന്നെ എങ്ങനെ സന്തോഷിക്കാനാ?
1: അതെ അതെ.
2: അപ്പൊ എന്താണ് ഇന്നലത്തെ കളിയിലെ വിലയിരുത്തൽ? എങ്ങനെയാണ്
1: ഇന്നലത്തെ കളി? ഉദ്ദേശമായി ഒരു കളി കളിച്ചിട്ടില്ല ബ്രസീൽ.
0: കളിച്ചില്ല എന്നാണോ പറയുന്നത്?
1: ഇല്ല, ജപ്പാനോട് അതൊന്നും പോരല്ലോ. അത് വലിയ കൊമ്പന്മാരല്ലേ.
0: അല്ല, തുരുതുരാ ഗോൾ അടിച്ച് ഗോൾ മൂത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കില്ല.

0: അടിക്കായിരുന്നു. പക്ഷെ പോസ്റ്റിന്റെ ഉള്ളിക്കായെങ്കിലല്ലേ അത് ഗോളാകുള്ളൂ.
1: അത് ശരിയാണ്, ഉണ്ടയില്ല വെടി അല്ലേ, അങ്ങനെ ആയിരുന്നു. പക്ഷെ ശക്തമായ ആക്രമണം നടത്തി എന്നുള്ളൊരു
0: കളിച്ചു ലാസ്റ്റ് ടൈമിൽ.
1: ആ അപ്പോ ഇനിയിപ്പോ നമ്മുടെ
2: ഇനി അർജന്റീനന്റെ കളി എന്താണ്?
1: നമ്മുടെ കളി, നമ്മുടെ
0: അത്
2: നല്ലൊരു മത്സരം തന്നെയായിരിക്കുമല്ലേ?
0: ഇല്ല,
2: അതൊക്കെ നിസ്സാരം.
1: ഇതൊക്കെ എന്ത് അല്ലേ?
2: പക്ഷെ ഒരു ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടതാണ്, ഒരു ദുർമന്ത്രവാദിയുടെ ഒരു പ്രവചനം കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടോ? കേപ്പ് വെർഡെയോട് തോറ്റ് മെസ്സിയും സംഘവും ലോകകപ്പിൽ നിന്ന് പുറത്താകും എന്നാണ് ആ പ്രവചനം.
0: ഏ പ്രവചനം ശരിയാവില്ല
1: ദാസേട്ടാ, എന്തായി കേക്കുന്നത്?
0: അങ്ങനെ അതൊക്കെ കളിച്ചു കാണിക്കണോ? മെസ്സി ഉണ്ടല്ലോ,
1: എന്താ ഫോം അല്ലേ ഇപ്പോ അല്ലേ?
0: മെസ്സിയുടെ കയ്യിൽ പന്ത് കിട്ടി കഴിഞ്ഞാ പിന്നെ ഗോളല്ലേ.
2: ആ ലോകകപ്പ് തിരിച്ചു വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ള ധൈര്യത്തോടെയാണ് അല്ലേ
0: ഇപ്രാവശ്യം നമ്മൾ തൂക്കും.
2: അതെ,
1: അപ്പൊ നമ്മള് തൂക്കുന്നല്ലേ പറഞ്ഞല്ലേ? ഫ്രാൻസ് ആയിട്ട് മുട്ടേണ്ടി വരില്ലേ?
0: എങ്ങനായാലും നമ്മളല്ലേ രാജാക്കന്മാര്.
1: ആ പ്രതീക്ഷയാണ് അല്ലേ?
0: പ്രതീക്ഷ.
1: അപ്പൊ എങ്ങനെയാ, വീട്ടിലാണോ? നമ്മൾ നേരത്തെ ചോദിച്ചു. അല്ല, കളി കാണാറുള്ളത് എങ്ങനെയാ?
0: അല്ല, ഞാൻ ഇവിടെ ഞങ്ങൾക്ക് പിന്നെ ഒരു ക്ലബ് ഉണ്ട്. ക്ലബിന് അപ്പൊ അവര് അവിടെ ഞങ്ങള് പിന്നെ സ്ക്രീൻ വെച്ചിട്ട്.
1: ആ സ്ക്രീൻ വെച്ചിണ്ട്. ഓ അത് ശരി,
0: പ്രൊജക്ടറേ.
1: അപ്പൊ അടിപൊളി.
0: കൂടുതൽ ബ്രസീൽ ആരാധകരാണ്.
1: അതെയോ? അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെ പിടിച്ചു നിക്കുന്നു? ഇന്നലെ ഇന്നലെയൊക്കെ അപ്പൊ എങ്ങനെ പിടിച്ചു നിന്നതിനകത്ത്?
0: എന്താ പിന്നെ നമ്മള് എല്ലാരും ഒന്നും പറയില്ല, കാരണം നമ്മളെ കളിയല്ലല്ലോ.
1: അത് ശരിയാ,
0: നല്ല കളിയാതോ. എന്നാലും അവർക്ക് നമ്മളടാ വാശി.
1: ആ കണ്ടില്ലടാന്നല്ലേ.
2: അപ്പോ ജപ്പാനെ സപ്പോർട്ട് ചെയ്തിരുന്നോ ഈ കളിയില്?
0: കാരണം സപ്പോർട്ട് ചെയ്യാന്നാണ്, ശരിക്കും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം അത് നമ്മളെ ഒരു ഏഷ്യൻ കൺട്രി അല്ലേ?
2: ഒരു ഏഷ്യൻ കൺട്രി ആണ്.
1: അപ്പൊ സന്തോഷം ദാസേട്ടാ. എല്ലാവരോടും അന്വേഷണം പറയാ, മൂത്ത അടുത്തുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ അന്വേഷണം പറയാം. ഫുട്ബോൾ ലോകകപ്പ് ആസ്വദിക്കുക. നമ്മളുടെ ഫുട്ബോൾ ബീച്ചിന്റെ സമയം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും മറ്റൊരു പതിപ്പുമായി നാളെ 10:15
2: ഫുട്ബോൾ ബീറ്റ്സുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്,
1: ഞാൻ ടി വി രാജേന്ദ്രൻ,
2: സ്റ്റുഡിയോ സഹായമൊരുക്കിയത്
1: രേഷ്മ ബി പി,
2: സാങ്കേതിക സഹായം ഇ എം ഷജീർ
1: ഷംസീർ.

0: സമയം 10 മണി കഴിഞ്ഞ് 51:17. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവും ആക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെന്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനങ്ങളുടെ അഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത

0: കേന്ദ്രമാണ് പാർലമെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാവും. വിഴിഞ്ഞം തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയി കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചയ്ക്ക് വിഴിഞ്ഞം തീരത്ത് എത്തിക്കും. അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ അവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒബിസി മോർച്ച കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന സെൽ കൺവീനർ വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്, വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1660 ബംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 11:04. 1660 തിരുവനന്തപുരം ബംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33. 1633 കോയമ്പത്തൂർ ബംഗളൂരു എക്സ്പ്രസ് 11:48. 1660 ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:51 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 8 മിനിറ്റ് വൈകി 10:57 എത്തിച്ചേരും.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:03.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744555024.
13: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: വികസന വാർത്തകൾ.
0: നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകി വിജയശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഇംബൈബ് വിദ്യാഭ്യാസ പദ്ധതിക്ക് മൊറയൂർ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ തുടക്കം. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പദ്ധതി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പെലത്തൊടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുല്ലാനിമണി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലയിലെ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മലപ്പുറം ജില്ലാ ആലോചനാ

0: സമിതിയുടെയും ജില്ലാതല അവലോകന സമിതിയുടെയും യോഗം റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സ്മിജി യോഗം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനം, സർക്കാർ സഹായ പദ്ധതികളുടെ പുരോഗതി, വാർഷിക വായ്പാ പദ്ധതി നടപ്പാക്കൽ, ബാങ്കുകൾ, സർക്കാർ വകുപ്പുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ് എന്നിവ തമ്മിലുള്ള ഏകോപനം യോഗം വിലയിരുത്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ലീഡ് ജില്ലാ ഓഫീസർ എൻ എസ് അമൽ മുഖ്യപ്രഭാഷണം നടത്തി. നബാർഡ് ജില്ലാ വികസന മാനേജർ ഭാഗവതി കാർഷിക വായ്പയുടെയും ഗ്രാമവികസന പ്രവർത്തനങ്ങളുടെയും അവലോകനം അവതരിപ്പിച്ചു. പി എം ഇ ജി പി എന്റർപ്രൈസ് സപ്പോർട്ട് സ്കീം, കിസാൻ ക്രെഡിറ്റ് കാർഡ്, സുഭിക്ഷ കേരളം, എൻ ആർ എൽ എം, കുടുംബശ്രീ, എസ് എച്ച് ദി ലിങ്കേജ് പദ്ധതി, എസ് സി എസ് ടി വികസന പദ്ധതികൾ, തൊഴിൽ സൃഷ്ടി പദ്ധതികൾ, വ്യവസായ പ്രോത്സാഹന പദ്ധതികൾ, ആർ എസ് സി ടി ഐ പരിശീലന പരിപാടികൾ എന്നിവയുടെ പുരോഗതിയും യോഗം വിശദമായി അവലോകനം ചെയ്തു.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
7: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

അത്രത്തല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റാത്തവർ അടുത്ത മാസം 15-നുള്ളിൽ ഓഫീസിൽ ബന്ധപ്പെടുക. നമ്പർ 0466-227-0335. നമ്പർ വീണ്ടും 0466-227-0335.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം രചനയും ജോൺസൺ സംഗീതവും പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സല്ലാപം.

ചിത്രം സൂഫി പറഞ്ഞ കഥ. പാടിയത് ചിത്ര, സുനിൽ എന്നിവർ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം മോഹൻ സിതാര.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట നാട്ടുകാരേ കെവൈസി അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ചിത്രം രാജശില്പി, പാടിയത് യേശുദാസ്, ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: രാജശില്പി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
1: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ചിത്രം അഹം, പാടിയത് യേശുദാസ്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് സുജാത പാടിയ ഗാനം. ചിത്രം ഈ പുഴയും കടന്ന്.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: കെ ജയകുമാറിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

ചിത്രം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. പാടിയത് യേശുദാസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ജെറി അമൽദേവ്.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും സന്ദേശമയക്കാം. സന്ദേശമയക്കാനുള്ള വാട്സാപ്പ് നമ്പർ 9495050506000. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനത്തിനായി സന്ദേശമയക്കുമ്പോൾ ഗാനത്തിൻ്റെ ആദ്യവരി, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ വയ്ക്കാൻ മറക്കരുത്. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050506000. ഇനി കേൾക്കാം ജോക്കർ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. വ്യാജ ലോൺ ആപ്പ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയാൻ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. RBIയുടെ അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്ത 1836 വ്യാജ ലോൺ ആപ്പുകൾ ബ്ലോക്ക് ചെയ്തതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സജി ചെറിയാൻ ഉൾപ്പെടെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കാർഷിക മേഖല വികസിപ്പിക്കാതെ വികസിത് ഭാരത് എന്ന ദർശനം കൈവരിക്കാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാൻ

0: ന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പൂർത്തിയായി. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് എലത്തൂരിനടുത്ത് അപകടത്തിൽപ്പെട്ട ഫൈബർ ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്നും പോയ ബിസ്മില്ല എന്ന ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി അണക്കര ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DEO-വിനാണ് അന്വേഷണ ചുമതല. ഫിഫ 10:00 ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 3 goals പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിലെത്തി. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660-5, മംഗലൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏർനാട് എക്സ്പ്രസ് 12:09, 1610-60, മംഗലൂരു സെൻട്രൽ, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 32 വൈകി 12:10 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
2: This is Akashvani, the news read by Valsa Williams. The Athens-headquartered Eurobank has launched the UPI-based remittance service for cross-border transfers from Greece to India. The initiative is part of the bank's strategic collaboration with the National Payments Corporation of India, NPCI, International Payments Limited. In a social media post, Commerce and Industry Minister Piyush Goyal said the inauguration of services at Eurobank marks another important milestone in the global expansion of India's digital payment ecosystem. He added that with UPI now live in Greece, eligible customers can transfer money instantly, securely and seamlessly, with transaction costs reducing drastically to a fraction of conventional transfer costs. Union Minister of Agriculture and Farmers Welfare Shivraj Singh Chauhan today emphasized that the vision of Vikasit Bharat cannot be achieved without developing the agriculture sector. Addressing the closing ceremony of Khet Bachao Abhiyan in Hisar, Haryana, Mr. Chauhan said the government is working on developing a mobile app that will provide information regarding soil and the amount of fertilizer the soil requires. He urged farmers to use fertilizers and insecticides in their farms in a balanced manner in order to maintain the health of the soil. He also advised farmers to adopt the practice of organic farming. Army Chief General Upendra Dwivedi today said the Indian Army derives its strength not from any single individual but from the unwavering faith of its soldiers, commanders, veterans, families and the citizens of the country. General Dwivedi said this while relinquishing the appointment as the Chief of Army Staff in New Delhi today. He emphasized that serving in the Indian Army for over 4 decades has been his greatest privilege. President Draupadi Murmu will be on a 2-day visit to Andhra Pradesh from today. During the visit, she will attend the first convocation ceremonies of the Central Tribal University of Andhra Pradesh and the Central University of Andhra Pradesh. The President will grace the maiden convocation of the Central Tribal University of Andhra Pradesh in Vishakhapatnam today. Degrees will be awarded to 373 students who completed their undergraduate and postgraduate programs between the 2020 and 2025-26 academic years. The Indian Coast Guard ICG ship Sachet has rescued six fishermen from the distressed Indian fishing boat.

Manjeri FM 102.7. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 22 സെക്കൻഡ്. പ്രിയമുള്ളവരെ, ഇനി കേൾക്കാം ഇശൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ആ അതപ്പ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
12: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
11: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
12: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
11: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
14: മുട്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
15: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
16: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
17: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
16: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
18: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
19: ശനിയും ഞായറും രാവിലെ 7:50.
18: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
16: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
17: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
16: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി.

0: ആരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
2: ഇശലിൽ ഇനി കേൾക്കാം കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
5: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
6: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
5: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
6: മൈജി ലാഭമഴ,
5: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
10: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
11: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
10: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
1: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
10: വാക്കും
9: പൊരുളും പ്രായോജകർ
10: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
14: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
15: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
16: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
17: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
16: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
17: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
16: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
17: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
18: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
17: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
18: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
19: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
20: മീഡിയ വാണി
19: നമ്പർ മറക്കല്ലേ, 90 20 620 630.
21: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
22: എന്നും രാവിലെ 8:30.
21: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
22: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
23: ഇശൽ സമാപിച്ചു.

ഇപ്പോൾ കേൾക്കാം ജാലകം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് കോച്ചിംഗിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലയിലെ മത്സ്യഭവനുകളിൽ നിന്നും ലഭ്യമാണ്. അടുത്തമാസം 15 വരെ പൂരിപ്പിച്ച അപേക്ഷാ ഫോം വരെ ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സ്വീകരിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ് ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചതോ ആയ, കെമിസ്ട്രി 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഫിംസ് ഐഡി ഉള്ളതുമായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകുകയുള്ളൂ. ഫോൺ നമ്പർ 0494266628. വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ

ക്ഷണിച്ചു. മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് ഉള്ളവർക്ക് മുൻഗണന. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നിവരിൽ ബി ഗ്രേഡ് ഉള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ അടുത്ത മാസം 15-നകം ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം അതത് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ് പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും എ 1 അല്ലെങ്കിൽ എ പ്ലസ് ലഭിച്ചവരും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി അടുത്ത മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0491-297-1633. ജാലകം കഴിഞ്ഞു. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 29:43. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: de Sabari. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4500 രൂപയുടെ ആദ്യ ഗഡുവായ 1500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
0: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി O.J. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന്

0: കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി കെഎസ്ആർടിസിയുടെ 3125 ഓർഡിനറി ബസുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ കെഎസ്ആർടിസി സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിനുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവുനായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ 2-ാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവുനായ്ക്കളെക്കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണുണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2-ാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്ക്വാഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
0: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ

0: ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: എർട്ടിക്കേരിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം സംസാരിക്കുന്നു.
1: നമ്മുടെ ഇടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയാണ് എർട്ടിക്കേറിയ. പേര് പരിചിതമല്ലെങ്കിലും ഈ അവസ്ഥ നമ്മൾക്കോ നമുക്ക് ചുറ്റുമുള്ളവരിലോ ഒരിക്കലെങ്കിലും വന്നു കണ്ടിട്ടുണ്ടാവാം. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ ത്വക്കിന്റെ നിറത്തിലുള്ളതോ ആയ പുഴുവാട്ടിയതുപോലെയുള്ള ചൊറിച്ചിലുള്ള പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് എർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാഞ്ഞു പോകുന്നതാണ്. ചില അവസരങ്ങളിൽ ഇതോടൊപ്പമോ അല്ലാതെയോ ചുണ്ടും കൺപോളകളും ചിലപ്പോൾ കൈകാലുകളും വീക്കം വന്ന് തടിച്ച് ആൻജിയോഡിമ എന്ന അവസ്ഥയുണ്ടാവാം. ഇതിന്റെ കുറച്ചുകൂടി തീവ്രമായ തരമാണ് അനാഫിലാക്സിസ്. ശ്വാസതടസ്സം, തൊണ്ട അടഞ്ഞ പോലെയും നെഞ്ചിൽ ഭാരം വെച്ച പോലെയും അനുഭവപ്പെടുകയും ശ്വാസനാളത്തിൽ നീർവീക്കം വന്ന് ബി പി കുറഞ്ഞ് അബോധാവസ്ഥയിലാവുകയും ചെയ്യാം. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണിത്. എർട്ടിക്കേറിയ ഉണ്ടാവുന്നത് ശരീരത്തിലെ മാസ് സെൽസ് എന്ന ഇനം കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ്. ഇവ ഹിസ്റ്റമീൻ പോലെയുള്ള അനേകം രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുകയും ത്വക്കിലും മറ്റു ഭാഗങ്ങളിലും നീരും ചൊറിച്ചിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു. എർട്ടിക്കേറിയയെ അക്യൂട്ട് എർട്ടിക്കേറിയ എന്നും ക്രോണിക് എർട്ടിക്കേറിയ എന്നും രണ്ടായി തരംതിരിക്കാം. 6 ആഴ്ചകളിൽ താഴെ ചൊറിച്ചിലും തടിപ്പും നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ അക്യൂട്ട് എർട്ടിക്കേറിയ എന്നും 6 ആഴ്ചകളിൽ കൂടുതൽ നാൾ ഇവ നീണ്ടു നിൽക്കുന്ന അവസ്ഥയെ ക്രോണിക് എർട്ടിക്കേറിയ എന്നും വിളിക്കുന്നു. അക്യൂട്ട് എർട്ടിക്കേറിയ ലക്ഷണങ്ങൾ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കാം. ഈ കാലയളവിൽ തന്നെ ഇടയ്ക്കിടയ്ക്കോ തുടർച്ചയായോ തടിപ്പും ചൊറിച്ചിലും പ്രത്യക്ഷപ്പെടാം. അക്യൂട്ട് എർട്ടിക്കേറിയയുടെ കാരണങ്ങൾ പ്രധാനമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്നുകൾ, അണുബാധകൾ, പ്രാണികളുടെ കുത്തോ കടിയോ ഏൽക്കുന്നത്, ലാറ്റെക്സ് പൂമ്പടി പോലെയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവയാകാം. സാധാരണ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഉണക്ക മത്സ്യം, ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്, കക്ക, കണവ, ബീഫ്, കൂൺ, കപ്പലണ്ടി, കശുവണ്ടി, ബദാം, പൈനാപ്പിൾ, മുന്തിരി, പപ്പായ, സ്ട്രോബെറീസ്, തക്കാളി, നാരങ്ങ, ചോക്ലേറ്റ് എന്നിവ. ഇത് കൂടാതെ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഫുഡ് കളേഴ്സും ഫുഡ് പ്രിസർവേറ്റീവ്സും ഈസ്റ്റ്, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവയും എർട്ടിക്കേറിയ ഉണ്ടാക്കാം. കുട്ടികളിലെ എർട്ടിക്കേറിയയുടെ ഒരു പ്രധാന കാരണം അണുബാധയാണ്. വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ അണുബാധ എർട്ടിക്കേറിയ ഉണ്ടാക്കാം. അനേകം മരുന്നുകളും

0: വെർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്സ്, ആസ്പിരിൻ, ഒപ്പിയോയിഡ്സ് എന്നിവ അവയിൽ ചിലതാണ്. ക്രോണിക് അർട്ടിക്കേറിയയിൽ ചൊറിച്ചിലും തടിപ്പും ദിവസങ്ങളോളമോ മാസങ്ങളോ തുടർച്ചയായി വന്നും പോയും ഇരിക്കാം. ഇതിൽ 80% ക്രോണിക് ഇഡിയോപതിക് അർട്ടിക്കേറിയയാണ്, അതായത് കൃത്യമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരം. മറ്റൊരു വിഭാഗം ക്രോണിക് ഇൻഡ്യൂസിബിൾ അർട്ടിക്കേറിയയാണ്. ഇവ ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതികമായ കാരണങ്ങൾ മൂലമുണ്ടാവുന്നവയാണ്. ഉദാഹരണത്തിന് ചൂട്, തണുപ്പ് എന്നിവ ഹീറ്റ് അർട്ടിക്കേറിയ, കോൾഡ് അർട്ടിക്കേറിയ എന്നിവ ഉണ്ടാക്കാം. വെള്ളവുമായുള്ള സമ്പർക്കം അക്വാജനിക് അർട്ടിക്കേറിയയ്ക്ക് കാരണമാവാം. ശരീരത്തിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം വരുമ്പോൾ, ഉദാഹരണത്തിന് മുറുകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഭാരമുള്ള ബാഗ് തോളിൽ തൂക്കുമ്പോൾ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാവാം. ഇതാണ് പ്രഷർ അർട്ടിക്കേറിയ. അമർത്തി പിടിക്കുമ്പോഴോ പേനയോ മറ്റോ വെച്ച് അമർത്തി ഉരയ്ക്കുമ്പോഴോ ത്വക്കിൽ ഉണ്ടാകുന്ന തടിച്ച വരകളെ ഡെർമോഗ്രാഫിസം എന്ന് പറയുന്നു. വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന അർട്ടിക്കേറിയയാണ് കോളിനർജിക് അർട്ടിക്കേറിയ. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് വരുന്ന അർട്ടിക്കേറിയ സോളാർ അർട്ടിക്കേറിയ എന്ന് പറയുന്നു. ഒരു ചെറിയ 10% പേരിൽ ഭക്ഷണമോ മരുന്നുകളോ അലർജി ഉള്ളവയാണെന്ന് തിരിച്ചറിയാതെ തുടർന്ന് കഴിക്കുന്നത് മൂലം ക്രോണിക് അർട്ടിക്കേറിയ ഉണ്ടാവാം. ശ്രദ്ധിക്കാതെ പോകുന്ന നീണ്ടു നിൽക്കുന്ന അണുബാധകൾ, ഉദാഹരണത്തിന് ക്രോണിക് സൈനസൈറ്റിസ്, ചെവിക്കകത്തെ അണുബാധ, പല്ലിലെ പോടുകൾ, മൂത്രത്തിലെ അണുബാധ, ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ, വിരശല്യം, ഉദരത്തിലെ ഹെലിക്കോബാക്ടർ പൈലോറി അണുബാധ എന്നിവ ക്രോണിക് അർട്ടിക്കേറിയയ്ക്ക് കാരണമായേക്കാം. ഒരു ചെറിയ 10% രോഗികളിൽ മറ്റ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളോടൊപ്പവും ക്രോണിക് അർട്ടിക്കേറിയ കണ്ടുവരുന്നു. ഉദാഹരണത്തിന് SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാസ്കുലൈറ്റിസ് എന്നീ വാദരോഗങ്ങളോടൊപ്പവും അർട്ടിക്കേറിയ കാണാം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ അസുഖങ്ങളും ലിംഫോമ മുതലായ അസുഖങ്ങളും അർട്ടിക്കേറിയ ഉണ്ടാക്കാം. അർട്ടിക്കേറിയ രോഗനിർണയം രോഗമുള്ള സമയത്തെ പരിശോധനയും രോഗവിവരണം കൊണ്ടും സാധ്യമാണ്. എന്നാൽ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവ ക്രോണിക് അർട്ടിക്കേറിയയിലാണ് ആവശ്യമായി വരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധയുടെ ലക്ഷണം ഉണ്ടോ എന്നറിയാൻ രക്തവും മൂത്രവും പരിശോധിക്കാം. തൈറോയിഡ് ഫംഗ്ഷൻ, ANA, പെരിഫറൽ സ്മിയർ, വൈറൽ മാർക്കേഴ്സ് മുതലായ ടെസ്റ്റുകൾ അനുബന്ധ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. IgE എന്ന രക്തത്തിലെ അലർജിക്ക് കാരണമായ ഇമ്മ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റ് ചില സാഹചര്യങ്ങളിൽ ചികിത്സ നിശ്ചയിക്കാനും മറ്റുമായി ഉപകാരപ്പെടാം. എന്നാൽ ഇതൊരു രോഗനിർണയത്തിനായുള്ള ടെസ്റ്റ് അല്ല. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നത് അലർജി ഉണ്ടാക്കുന്നതായി സംശയമുള്ള പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ടെസ്റ്റിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തുന്ന പദാർത്ഥങ്ങൾ എപ്പോഴും പ്രശ്നമാകണമെന്നില്ല. ഓട്ടോലോഗസ് സിറം സ്കിൻ ടെസ്റ്റ് എന്നത് ഓട്ടോഇമ്യൂൺ അർട്ടിക്കേറിയ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ സ്കിൻ ബയോപ്സി വേണ്ടിവരാം. ഇത് പലപ്പോഴും ആവശ്യമായി വരുന്നത് 24 മണിക്കൂറുകൾക്ക് മുകളിൽ അർട്ടിക്കേറിയ പാടുകൾ നിലനിൽക്കുമ്പോഴും അവയ്ക്ക് വേദന ഉണ്ടാവുമ്പോഴുമാണ്. അർട്ടിക്കേറിയയുടെ ചികിത്സയുടെ പ്രധാന പടി അലർജി ഉണ്ടെന്ന് കണ്ടെത്തുന്ന വസ്തുക്കൾ ഒഴിവാക്കുക എന്നാണ്. ഒരു അർട്ടിക്കേറിയ ഡയറിയിൽ നമ്മുടെ ഭക്ഷണം, മരുന്നുകൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ എന്നിവ അന്നന്ന് എഴുതി സൂക്ഷിക്കാം. ഇവയിൽ നിന്നും അർട്ടിക്കേറിയയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. ആന്റി ഹിസ്റ്റമീൻസ് എന്ന ഇനം മരുന്നുകളാണ് അർട്ടിക്കേറിയയ്ക്ക് സാധാരണയായി കൊടുക്കുന്നത്. അവിൽസെട്രിസിൻ തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ചെറിയ മയക്കം പലരിലും ഉണ്ടാക്കുമെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റമീൻസ് ആയ ലിവോസെട്രിസിൻ, ഡെസ്ലോറാറ്റിഡിൻ, ഫെക്സോഫെനാഡിൻ എന്നിവ താരതമ്യേന ഉറക്കക്ഷീണം കുറവുള്ളതും കൂടുതൽ ഫലപ്രദവുമാണ്. ഇവ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും കാലയളവിലും ഉപയോഗിക്കേണ്ടതാണ്. നീണ്ട കാലയളവിലെ ചികിത്സ പലരിലും വേണ്ടിവരാം. അസുഖം നിയന്ത്രണത്തിലാക്കാൻ പലപ്പോഴും കൂടുതൽ ഡോസും വേണ്ടിവരാം. എന്നാൽ മറ്റു പാർശ്വഫലങ്ങൾ പൊതുവെ കുറഞ്ഞ മരുന്നുകളായതിനാൽ ദീർഘകാലം ഇവ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാറില്ല. ഇതോടൊപ്പം സ്റ്റിറോയിഡ്സ്, അഡ്രിനാലിൻ എന്നീ ഇഞ്ചക്ഷനുകൾ തീവ്രതയേറിയ അനാഫിലാക്സിസ് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നു. ക്രോണിക് അർട്ടിക്കേറിയ നിയന്ത്രണത്തിലാവാൻ ചുരുക്കം ചിലരിൽ ഇമ്യൂണോ സപ്രസീവ് മരുന്നുകളായ സൈക്ലോസ്പോറിൻ, അസതയോപ്രിൻ, ഒമാലിസുമാബ് എന്നിവ ആവശ്യമായി വരാം. ഇതിനെല്ലാം പുറമെ മാനസിക സമ്മർദ്ദം കുറയാനുള്ള നടപടികൾ എടുക്കുന്നത് അസുഖം നിയന്ത്രണത്തിലാകാൻ സഹായിക്കും. അർട്ടിക്കേറിയയെ കുറിച്ചുള്ള അവബോധം അസുഖത്തെ കുറിച്ചുള്ള ഭയം ഒഴിവാക്കാനും അസുഖം നിയന്ത്രിച്ചു നിർത്താനും വളരെയധികം പ്രയോജനപ്പെടും. ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി ചികിത്സാ ലഭ്യത ഉറപ്പാക്കുന്ന സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ സാമീപ്യത്തിലും മാത്രമേ അർട്ടിക്കേറിയ വരാൻ സാധ്യതയുള്ള ആളുകൾ പുതിയ മരുന്നുകളും ഭക്ഷണപദാർത്ഥങ്ങളും പരീക്ഷിക്കാൻ മുതിരാവൂ.
1: അർട്ടിക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ എം.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന

0: രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
1: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ തീരുമാനിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12 റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
2: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
1: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
3: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റ്

0: കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
1: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കോൾ പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂവെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പുനൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.

0: മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ആറുപേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്നു തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 7 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3:00 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക പ്രശാന്തി ചന്തു, 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:40 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ദി ഓവൽ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന 1-ഘട്ട സെമി ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം.

0: ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില നിലവാരം കേൾക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം പ്രസിദ്ധീകരിക്കുന്നത്.

മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വിലവിവരം. വിലകൾ കിലോഗ്രാമിന്, നാടൻ മൊത്തവില, ചില്ലറവില, മറുനാടൻ മൊത്തവില, ചില്ലറവില എന്ന ക്രമത്തിൽ. ചീര പച്ച, നാടൻ 20-30, മറുനാടൻ 20-30. ചീര ചുവപ്പ്, നാടൻ 20-30, മറുനാടൻ 20-30. കുമ്പളങ്ങ, നാടൻ 13-20, മറുനാടൻ 13-20. ഏത്തയ്ക്ക, നാടൻ 38-48, മറുനാടൻ 38-48. പാളയംതോടൻ, നാടൻ 23-30, മറുനാടൻ 24-30. റോബസ്റ്റ, നാടൻ 25-35, മറുനാടൻ 30-40. പാവയ്ക്ക, നാടൻ 38-50, മറുനാടൻ 36-45. ചുരയ്ക്ക, നാടൻ 20-30, മറുനാടൻ 20-30. പയർ, നാടൻ 55-70, മറുനാടൻ 45-55. വെള്ളരി, നാടൻ 15-24, മറുനാടൻ 15-24. ചേന, നാടൻ 25-35, മറുനാടൻ 25-35. കോവയ്ക്ക, 35-45, മറുനാടൻ 35-45. മത്തൻ, നാടൻ 15-25, മറുനാടൻ 15-25. പടവലം, നാടൻ 35-45, മറുനാടൻ 32-40. ഇഞ്ചി, നാടൻ 130-150. മരച്ചീനി, നാടൻ 24-30. ഞാലിപ്പൂവൻ, മറുനാടൻ 45-55, പൂവൻ, മറുനാടൻ 35-45. ബീട്രൂട്ട്, മറുനാടൻ 35-45, വെണ്ടയ്ക്ക, മറുനാടൻ 35-45. വഴുതന, മറുനാടൻ 40-50. കത്തിരി ഉരുണ്ടത്, 30-40. ക്യാബേജ്, 30-40. ക്യാരറ്റ്, 55-65. കോളിഫ്ലവർ, 40-50. കൊത്തമരം, 35-45. കൂർക്ക, 60-70. ചേമ്പ് വലുത്, 65-75. ചേമ്പ് ചെറുത്, 35-45. ബീൻസ്, 70-80. പച്ചമുളക്, 50-60. ചെറുനാരങ്ങ, 2-3. മാങ്ങ പച്ച, 35-45. സവാള, 26-30. ചെറിയുള്ളി, 60-70. ഉരുളക്കിഴങ്ങ്, 25-30. തക്കാളി, 26-30. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 30, മൊത്തവില 31. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 54, മൊത്തവില 55.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയക്കാം. സന്ദേശമയക്കുമ്പോൾ ഗാനത്തിന്റെ തുടക്കവരി, ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ ഉൾക്കൊള്ളിക്കണം. വാട്സപ്പ് നമ്പർ ഇതാണ്: 9495050600. ഇപ്പൊ തന്നെ സന്ദേശം അയച്ചു തുടങ്ങിക്കോളൂ. നമ്പർ വീണ്ടും പറയാം: 9495050600. ആദ്യം കേൾക്കാം പട്ടം പോലെ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരണും മൃദുല വാര്യരും ചേർന്നാലപിച്ച ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം പകർന്നത് എം ജയചന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു റജില പട്ടർക്കുളം.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.

അച്ഛനമ്പലത്തു നിന്ന് രാധാകളത്തിങ്ങൾ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം റോക്ക് ആൻഡ് റോൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് മധു ബാലകൃഷ്ണൻ ആലപിച്ചത്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം പകർന്ന് ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം. ചിത്രം ശ്യാമ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു സുനില സി കെ, കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ നിന്ന്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഇനി പാടിയത് സുജാത. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം രവി ബോംബെ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു തിരുവാലി തങ്കായത്തിൽ നിന്നും കാട്ടുമുണ്ട അബു.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ചെറുതുരുത്തിയിൽ നിന്ന് ജയാ സിംഗ് ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ചിത്രം തുടരും. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: തിരുനാവായിൽ നിന്ന് അൻഷിദ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് M ജയചന്ദ്രൻ സംഗീതം പകർന്ന് ശ്രേയ ഘോഷാൽ ആലപിച്ചത്. ചിത്രം എന്നു നിന്റെ മൊയ്തീൻ.

ചിത്രം കൽക്കട്ട ന്യൂസ്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദേബ് ജ്യോതി മിശ്ര. പാടിയത് ചിത്രയും മധു ബാലകൃഷ്ണനും ചേർന്ന്. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു പൂളമണ്ണയിൽ നിന്ന് ജിഷ്ണു.

പന്തല്ലൂരിൽ നിന്ന് സുലേഖ ആവശ്യപ്പെട്ട് ഗാനം കേൾക്കാം. ചിത്രം തിളക്കം. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ, പാടിയത് ജയചന്ദ്രൻ.

ചിത്രം പ്രേം പൂജാരി. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ഉദ്ധം സിംഗ്. ഗായിക ചിത്ര. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്ന് ജിഷ രാമൻ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഈ പരിപാടിയിലേക്ക് തുടർന്നും കത്തുകൾ എഴുതാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഇഷ്ടഗാനങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO, പിൻ 6761222.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. രാജ്യത്തെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളും വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസിന്റെ പത്താമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GST അപ്പീൽ ട്രൈബ്യൂണലിൽ അപ്പീലുകൾ സമർപ്പിക്കാൻ സമയപരിധി ജൂലൈ 31 വരെ നീട്ടിയതായി ധനമന്ത്രാലയം. പോർട്ടലിൽ അപ്പീലുകൾ സമർപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായി മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം 4500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലത്ത് നൽകുന്നതെന്നും മന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. KSRTCയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും പുറമെ മോട്ടോർ വാഹന വകുപ്പിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി CP ജോൺ. KSRTC പൂർണ്ണമായും ആധുനിക ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുകയാണെന്നും മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1207, കോഴിക്കോട്.

0: note during the afternoon session today. The Sensex was down 63 points to 76,665, while the Nifty dipped 9 points to 23,937 when reports last came in. And now before we end the bulletin, the headlines once again. Eurobank launches UPI-based remittance service from Greece to India. Commerce Minister Piyush Goyal calls it a milestone in India's digital payments expansion. Special intensive revision of electoral rolls begins in Delhi and four states. India reaffirms strong support for Financial Action Task Force after Pakistan criticizes grey list monitoring by agency. Uncertainty looms over US and Iran peace negotiations as Tehran rejects US President Trump's claim of meeting in Doha. And Germany knocked out of 2026 FIFA World Cup after facing defeat from Paraguay in a 4-3 penalty shootout. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 59-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: അവരോഹണത്തിലെ അവസാന വളവു തിരിയുകയാണ് കുറ്റവും ശിക്ഷയും. അരനാഴിക അകലെ അഴിമുഖമാണ്. കൊലയാളി നിക്കോവാണ് യാത്രികൻ. മനസാക്ഷിക്ക് മുകളിൽ പടർന്ന ചോര കഴുകിക്കളയാൻ എത്ര സ്നാനഘട്ടങ്ങൾ വേണ്ടിവന്നയാൾക്ക്. ഇരട്ടക്കൊലപാതകം ചെയ്തെന്ന കുറ്റബോധത്തിന്റെ വറചട്ടിയിൽ കരിഞ്ഞു തീരും മുമ്പ് പശ്ചാത്താപത്തിന്റെ തണുജലം ഒഴിച്ച അയാളെ തിരികെ വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റുകൊണ്ടിരുന്ന സോണിയ എന്ന പെൺകുട്ടിയാണ്. നാടക നദിയുടെ അവസാന വളവിലെ ആദ്യ കടവിൽ അനുജത്തി ഡോണിയയല്ലേ കാത്തുനിൽക്കുന്നത്? രണ്ടാം കടവിൽ സ്വയം തീർത്ഥമായി മാറിയ സഖി സോണിയ. കുരിശിന്റെ വഴിയിൽ നായകൻ വീണുപോകാതിരിക്കാൻ വിടാതെ പിന്തുടരുന്ന ആ രണ്ടു കണ്ണുകൾ മറിയം മഗ്ദലനയുടേതോ? ആഴമുള്ള ജലാശയങ്ങൾ പോലെ ആ മിഴിയാഴിയിൽ മുട്ടുകുത്തുകയാണ് അയാൾ അന്തിമ സ്നാനത്തിനായി.

0: ആര് വീട്ടിലുണ്ടല്ലോ? ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ആ, ഇന്ന് മുഴുവൻ ഞാൻ സോണിയയുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ ഇരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.
0: ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ഡോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
1: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
0: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കൂ ഡോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
1: അമ്മയോട് പറഞ്ഞോ?
0: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ഡോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനിയത്തി? ഏയ്, നീ നിന്റെ കൈയൊന്നും

0: നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ.
1: ചേട്ടാ.
0: അനിയത്തി, മോളെ, എന്നെ ഒന്ന് ആലിംഗനിക്കൂ.
1: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
0: കുറ്റം? എന്തു കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധ ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായശ്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുട്ടിക്കുകയായിരുന്ന വൃദ്ധ

0: ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
1: കുറ്റം? എന്തു കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധ ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുട്ടിക്കുകയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള പ്രായച്ചിത്തത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റം, കുറ്റകൃത്യം, ഇപ്പോൾ മാത്രമാണ് എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്.
0: ചേട്ടാ, ചേട്ടൻ എന്തേ പറയുന്നേ?
1: അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയ്ൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്പ്. ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
0: ആത്മവിശ്വാസമോ കരുത്തോ?
1: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാനുമായി നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവയിലേക്ക് കണ്ണുനിട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ, പൊയ്ക്കോളൂ. ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ. വീണ്ടും അവസാന നോട്ടം. 20 വർഷത്തെ തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ, അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയെ കാണണം.

0: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
1: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്കു സോണിയ, അതിങ് എടുത്തു തരൂ സോണിയ, നേരമായി.
0: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
1: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു, കൊള്ളാം. ഞാനിപ്പോൾ ജയിലിലേക്കാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തൂ. നീ എന്തിന് ഇത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
0: കുരിശു വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലു.
1: തീർച്ചയായും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
0: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
1: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും, നീ വരണ്ട.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്. നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി പാൽ ഈണം പകർന്ന് ശ്രേയ ഘോഷാലും രഞ്ജിത്തും ചേർന്നാലപിച്ച ഗാനം. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം പകർന്ന് ശ്രേയ ഘോഷാലും നിഖിൽ മാത്യുവും ആലപിച്ച ഗാനം. ചിത്രം ബാച്ചിലർ പാർട്ടി.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചിത്രം ചട്ടക്കാരി. ഗാനശില്പികൾ രാജീവ് ആലുങ്കൽ, എം ജയചന്ദ്രൻ. ഗായകർ ശ്രേയ ഘോഷാൽ, സുദീപ് കുമാർ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാവമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാവമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് ശ്രേയ ഘോഷാലും യാസിൻ നിസാറും ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം മാർക്കോണി മത്തായി.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചിരിക്കുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ ഈ നിലയം ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക പ്രശാന്തി ചന്തു. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:40 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ദി ഓവൽ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന 1-ഘട്ട സെമിഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ചെവിയിലെ അണുബാധ തടയാനുള്ള മാർഗങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൌരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി.

7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെടികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഡോക്ടർ CV ജിഷാമേരി. 7:50 ഒറ്റപ്പാലമൈ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീസ് PK സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ റോഡ് കോട്ടയ്ക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡന്റിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
7: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
6: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
9: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: FM പ്രധാന വാർത്തകൾ. നമസ്കാരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ആന്ധ്രാപ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് വിശാഖപട്ടണത്ത് ഊഷ്മള വരവേൽപ്പ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഘട്ടം 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M John ആണ് പ്രമേയം അവതരിപ്പിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ.
11: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
12: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
11: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
13: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
14: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
14: അമ്മയ്ക്ക് കരുതലായി,
13: കുഞ്ഞിന് കാവലായി.
14: അലോഹ ഹോസ്പിറ്റൽ.
15: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
16: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
15: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
16: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
17: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
18: ട്രെയിൻ സമയം

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 226-09 മംഗലൂരു സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 14 മിനിറ്റ് വൈകി 3:13 1:22:01 ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് 1:11 വൈകി 3:40 1:09:57 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 3:49 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16323 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 4:01 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03
2: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
5: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
4: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
5: മൈജി ലാഭമഴ,
4: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: ആകാശവാണി 102.7 മഞ്ചേരി FM.
7: പ്രിയതര ഗീതങ്ങൾ

സംഗീതം മനുഷ്യ സംസ്കാരത്തോടൊപ്പം വികസിച്ചു വന്നതാണ്. ഓരോ രാജ്യത്തിനും എന്തിന് ഓരോ പ്രദേശത്തിനു പോലും പാട്ടുകളുണ്ട്. എന്നാൽ ദേശജാതി മതവർണ്ണ വർഗഭേദങ്ങളെ നിരാകരിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ ചിറകുകൾ വിശ്രമിക്കാതെ പറക്കുന്നു. എൻ്റെ പ്രിയതര ഗീതങ്ങൾ ദേശഭാഷാതിരുകളില്ലാതെ പരന്നുകിടക്കുന്നതാണ്. അതിൽ ചിലത് നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാനാണ് പ്രശാന്തി. മനുഷ്യൻ ആദ്യമായി സംഗീതത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എപ്പോഴായിരിക്കും? ഗുഹാമനുഷ്യൻ പാറകളിൽ കല്ലുളി കൊണ്ട് കൊത്തുമ്പോഴായിരിക്കുമോ? കാട്ടുപക്ഷി കരയുമ്പോഴായിരിക്കുമോ? അതോ ഇല്ലിക്കാട്ടിൽ കാറ്റുമൂളുമ്പോഴായിരിക്കുമോ?

0: രവീന്ദ്രൻ ഈണം നൽകിയ ഈ ഗാനം അടുത്തടുത്ത് എന്ന സിനിമയിലേതാണ്. ഗായകർ യേശുദാസ്, ചിത്രം.
1: എല്ലിക്കാടും തെല്ലക്കാറ്റും തമ്മിൽ ചേരും.

മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ അപൂർവമായി ഉപയോഗിക്കപ്പെട്ട രാഗമാണ് അഠാണ. പത്മരാജന്റെ ഇന്നലെ എന്ന സിനിമയിൽ അഠാണയിൽ പിറവിയെടുത്ത ഗാനമുണ്ട്. ഈ ഗാനത്തിന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് 1990 സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. ആലാപന ചാതുര്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ആ ഗാനം ഇനി കേൾക്കാം.

മെലഡികളുടെ രാജകുമാരനാണ് എ ആർ റഹ്മാൻ. അദ്ദേഹം ദിൽസേ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി സംവിധാനം ചെയ്ത ഒരു ഗാനമാണ് ഇനി. ഗായകർ ഉദിത് നാരായൺ, മഹാലക്ഷ്മി.

വീണകൾ പാടുന്ന സംഗീതമേ. ഒരു കാലത്തെ ഏകദാന സിനിമാ ശീലങ്ങളെ അട്ടിമറിച്ചാണ് രാജാവിന്റെ മകൻ എന്ന സിനിമ വന്നത്. ഉണ്ണിമേനോൻ പാടിയ ഈ ഗാനം എന്നെ ആകർഷിച്ചത് അതിന്റെ ചടുല സംഗീതം കൊണ്ടാണ്. കേൾക്കാം ഈ ഗാനം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗ്രാമീണ ബിംബങ്ങൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിൽ അത് എത്ര മനോഹരമായ അനുഭൂതിയാണ് നൽകുന്നത്. വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം കേൾക്കൂ.

എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയിട്ടും പാടിയിട്ടും മതിയാവാത്ത ഒരു ഗാനമുണ്ട്. ഒരു ദിവസം തന്നെ പലയാവർത്തി പാടിയിട്ടും തൃപ്തി വരാതെ അദ്ദേഹം വീണ്ടും വീണ്ടും പാടിയ പാട്ട്. 1995 പുറത്തിറങ്ങിയ കർണ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ മലരെ മൗനമാ എന്ന ഗാനമാണത്. വൈരമുത്തുവിന്റെ ഹൃദയഹാരിയായ വരികൾക്ക് ഈണമിട്ടത് വിദ്യാസാഗർ. എസ് പി ബിയും ജാനകിയും പാടിയ ഗാനം.

ഉണരാൻ മടിച്ചു കിടക്കുന്ന ഒരു രാവിലെ ചില പാട്ട് കേൾക്കുകയാണെങ്കിൽ വല്ലാത്ത ഒരു ഊർജം തോന്നാറുണ്ട്. പാട്ടിന്റെ വരികളും ഈണവും ഗാനരംഗത്തിന്റെ ഓർമ്മകളും എല്ലാം ചേർന്ന് ഉന്മേഷത്തിന്റെ ഒരു ലോകം ഉണ്ടാക്കുന്നു. ഷിബു ചക്രവർത്തിയും ഔസേപ്പച്ചനും ചേർന്നൊരുക്കിയ പ്രാഞ്ചിയേട്ടൻ ദ സെയിന്റിലെ ഈ ഗാനം അങ്ങനെയൊന്നാണ്. കേട്ടാലോ?

ആയിരത്തൊന്ന് രാവുകളിലെ കഥയെ ആസ്പദമാക്കി എം ടി രചിച്ച ദയ എന്ന പെൺകുട്ടി എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ദയ എന്ന സിനിമ. രാജസ്ഥാനിലെ നാല് കൊട്ടാരങ്ങളിലായാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരം വേണുവിന് ലഭിച്ചു. അറേബ്യൻ സംസ്കാരവും സംഗീതവും സ്പർശിക്കുന്ന രീതിയിലാണ് ദയ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒ എൻ വിയുടെ അനുഗ്രഹീത തൂലികയിൽ പിറന്ന ഈ ഗാനം എന്റെ പ്രിയതര ഗീതങ്ങളിൽ ഒന്നാണ്. ഗായിക കെ എസ് ചിത്ര.

0: ഇനി ആർ ഡി ബർമൻ ഈണം നൽകിയ ഒരു ഹിന്ദി ഗാനമാണ്. ചിത്രം സീത ഓർ ഗീത. ഗായകർ ആശ ഭോസ്ലെ, കിഷോർ കുമാർ.
1: हवा के साथ साथ
2: अरे रे रे
1: घटा के संग संग
2: संभालना
1: हवा के साथ साथ घटा के संग संग

വരുമയിൻ നിറം ശിവപ്പ് എന്ന ചിത്രത്തിൽ എസ് പി ബിയും എസ് ജാനകിയും പാടിയ ഒരു ഗാനമുണ്ട്. കേൾക്കാം ഈ ഗാനം.

0: あんまりよ。
1: タナナナナタナナナナタナナ。ラディアムナアドムアラギラアドムカンガル。
2: サバシ。

ഒരു ഭക്തിഗാനം കേട്ട് ഇത്രയും നുറുങ്ങിയിട്ടില്ല ഹൃദയം. റഫീഖ് അഹമ്മദിന്റെ ഭക്തിനിർഭരമായ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകിയ ഈ പാട്ട് ഒരു തീർത്ഥാടനത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഈണവും ഉരുകിച്ചേർന്നതാണ്. ശങ്കർ മഹാദേവനും രമേശ് നാരായണനും ആലപിച്ച ഈ ഗാനം ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലേതാണ്.

ഇഷ്ടഗാനങ്ങളുടെ വലിയ തടാകത്തിൽ നിന്നും കോരിയെടുത്ത ഒരു കൈക്കുടന്ന ഗാനങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷം. നന്ദി.

ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരക പ്രശാന്തി ചന്തു അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. നിർവഹണം എസ് അശോക്, സഹായം ജയൻ മുത്തേരി.

0: പ്രിയതര ഗീതങ്ങൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. FM പ്രധാന വാർത്തകൾ. നമസ്കാരം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ആന്ധ്രാപ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് വിശാഖപട്ടണത്ത് ഊഷ്മള വരവേൽപ്പ്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം.
2: പ്രധാന വാർത്തകൾ. അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
6: അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
8: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
7: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
7: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
8: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
7: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
11: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 4:18. 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് കൃത്യ

0: സമയം പാലിച്ച് 4:20-നും 1:06:30 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 4:50-നും എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 5:06 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയട്ടെ. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
2: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ച് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
5: 7:45.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ച് ചാവക്കാട്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
10: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
9: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
10: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
9: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
10: TNC അപ്ലൈ.
7: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
11: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ കേൾക്കാം 4 മണിപ്പൂക്കൾ.

0: നാലുമണിപ്പൂക്കളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം. ഇന്ന് നാലുമണിപ്പൂക്കളുമായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്. ഡിജിറ്റൽ ലോകത്ത് മിഡ് ജേണി എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കാം നമുക്ക് മുനീർ ആമയൂരിന്റെ വാക്കുകൾ.
1: അനന്തമായ ഭാവനാലോകത്തിന്റെ വാതിൽ തുറക്കുന്ന മാന്ത്രികതയുടെ പേരാണ് മിഡ് ജേണി. ഒരു ചിത്രകാരന് മനോഹരമായൊരു ചിത്രം വരച്ചെടുക്കണമെങ്കിൽ അതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ മതിയാവില്ല. ചില ചിത്രങ്ങൾക്ക് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കും. എന്നാൽ നിമിഷങ്ങൾക്കകം നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം ഇഷ്ടമുള്ള രൂപത്തിൽ നിർമ്മിച്ചു തരുന്ന സാങ്കേതിക വിദ്യയാണ് മിഡ് ജേണി. ഇവിടെ ഭാവനയ്ക്ക് അതിരുകളില്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് ജീവൻ നൽകുവാൻ മിഡ് ജേണി സഹായിക്കും. എന്തു തരത്തിലുള്ള ചിത്രമാണ് വേണ്ടത് എന്ന് വാക്കുകളായിക്കൊണ്ടാണ് പ്രോംപ്റ്റായി നിങ്ങൾ മിഡ് ജേണിക്ക് നൽകേണ്ടത്. അതിനനുസരിച്ച് കൃത്യമായ രൂപത്തിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിങ്ങൾക്ക് പ്രമുഖരുടെയൊക്കെ ചിത്രങ്ങൾ ഈ രൂപത്തിൽ ഭാവനാ ലോകത്ത് നിന്ന് ഈസിയായി സൃഷ്ടിച്ചെടുക്കാം. മിഡ് ജേണി ആപ്പ് രൂപത്തിൽ ഐഫോണിലും ആൻഡ്രോയിഡിലുമെല്ലാം ലഭ്യമാണ്. മിഡ് ജേണിയുടെ വെബ്സൈറ്റ് വിലാസം കൂടി കുറിച്ച് വെച്ചോളൂ. www.midjourney.com സ്പെല്ലിംഗ് www.midjourney.com.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT.

0: ചാർജ് കൺട്രോളർ, ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം അതായത് സൂതികാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: പച്ചപ്പ് എന്നത് പ്രകൃതിയുടെ നിറം മാത്രമല്ല, അത് ജീവിതത്തിന്റെ പ്രതീക്ഷയും പൊതുജീവനും സമാധാനവും കൂടിയാണ്. ജീവിതത്തിന്റെ ഹരിത ദർശനത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ.
7: ഓരോ സെക്കൻഡിലും 30 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്ന നമ്മുടെ ഭൂമിയിൽ അതിന്റെ ഹരിതാവയിൽ നിലനിൽക്കുന്ന നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള 80 അവയവങ്ങളുടെ 11 നിരന്തര ജീവന വ്യവസ്ഥകളുടെയും തുടർച്ചയിലാണ് നാം ജീവിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും ആരോഗ്യകരവുമാക്കാൻ ഏറ്റവും പുതിയ ശാസ്ത്രീയ അറിവുകളിലൂന്നിയ ഹരിത സൗഹൃദ ജീവിതക്രമങ്ങളാണ് നാം ശീലമാക്കേണ്ടത്. അവ കാലത്തിന് അനുയോജ്യമായവ കൂടിയാവണം. എന്നാൽ വർദ്ധിക്കുന്ന രോഗാതുരത, പെരുകുന്ന ആശുപത്രികൾ, തകരുന്ന മാനസികാരോഗ്യം, ആധുനികതയുടെ ഡിജിറ്റൽ കെണികൾ, വികസനത്തിന്റെ ഇരകളാവുന്നവർ, വരുമാനക്കുറവ് എന്നിവയെല്ലാം സാധാരണ മനുഷ്യനെ സ്വാസ്ഥ്യ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ഇവിടെയാണ് നമ്മളെല്ലാം ജീവിതത്തിന്റെ ഹരിത ദർശനം സാധ്യമാക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത്. എന്നാൽ ഇവയ്ക്കെല്ലാമിടയിൽ സുന്ദര ജീവിതം നയിക്കുന്ന ചിലരെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയും ചിലരുണ്ട്. ജീവിതത്തെ സുന്ദരമായി കാണാനും പ്രതിസന്ധികളിൽ പതരാതെ സ്വാസ്ഥ്യ ജീവിത രീതികൾ സ്വയം സായത്തമാക്കിയവർ. സർക്കാർ മാസാമാസം നൽകുന്ന ചെറിയ തുക പെൻഷൻ സ്വീകരിച്ച് ഇത്തരത്തിൽ ആനന്ദത്തിൽ കഴിയുന്ന എത്രയെങ്കിലും പേരെ നിങ്ങൾക്ക് ഗ്രാമീണ മേഖലയിൽ കാണാനാവും. അവർ ജീവിതത്തിന്റെ ഹരിതദർശനം സ്വന്തം അന്വേഷണത്തിൽ സ്വയം കണ്ടെത്തി ജീവിതം സുഖകരമാക്കിയവരാണ്. എന്നാൽ ലക്ഷങ്ങൾ വരുമാനമുള്ളവർ, കാറും ഫ്ളാറ്റും സമ്പന്നതയുള്ളവർക്ക് ഇത് ജീവിത തിരക്കിനിടയിൽ കണ്ടെത്താനാവുന്നുമില്ല. രണ്ട് മലയാളികൾ ലോകത്തെവിടെ വെച്ച് കണ്ടുമുട്ടിയാലും സുഖമല്ലേ എന്ന ചോദ്യത്തിന് ആ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു എന്നാണ് ഉത്തരം. എന്നാൽ യൂറോപ്പിനോ ആഫ്രിക്കക്കാരനോ ചൈനക്കാരനോ തമ്മിലാണെങ്കിൽ ഫൈൻ എന്ന് ഉടൻ ഉത്തരം വരും. നാം മലയാളി ജനത ലോകത്തെമ്പാടും പടർന്ന് മുന്നേറി ലോക നിലവാരത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലും സാന്നിധ്യമറിയിച്ച 90s മുതൽ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവന്റെ പ്രയത്ന ഫലങ്ങൾ ഡോളറുകളായും യൂറോയായും ദിർഹമായും റിയാലായും നാട്ടിലെത്തിയതിന്റെ ഫലമാണ് നാം ഇന്ന് കേരളത്തിലെമ്പാടും കാണുന്ന വികസന മേന്മകൾ. മലയോര ഇടനാടൻ തീരദേശ കർഷകർ വിയർപ്പൊഴുക്കി കാർഷിക മേഖലയിൽ നിന്ന് കണ്ടെത്തിയ വരുമാനവും ഇതിന് നിദാനമാണ്. എന്നാൽ പ്രകൃതി വിഭവങ്ങളുടെ മേൽ സത്വര വികസനത്തിന്റെ പിൻബലത്തിലുണ്ടായ കരുണയില്ലാത്ത കയ്യേറ്റങ്ങൾ നമ്മുടെ സഹ്യപർവ്വത നിരയിലെ കാടുകളെ, അവിടെ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന പുഴകളെ, തണ്ണീർത്തടങ്ങളെ, നമ്മുടെ അന്നത്തിന്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളായിരുന്ന നെൽവയലുകളെ മിക്കവാറും ഇല്ലാതാക്കിയിരിക്കുന്നു. മലയാളികളുടെ മിക്ക സമകാലിക ജീവിത പ്രശ്നങ്ങളുടെയും കാതൽ ഇക്കാര്യങ്ങളാണ് എന്ന് നാം സൗകര്യപൂർവ്വം മറന്നുപോകുന്നു.

വികസന ചർച്ചയിലൊന്നും ഇക്കാര്യം കടന്നുവരാതിരിക്കാൻ പലരും ഏറെ മറ്റു വിഷയങ്ങൾ ചർച്ചയാക്കുന്നു. സുസ്ഥിര ഭക്ഷണം, മികച്ച ജീവിത ശീലങ്ങൾ, നാട്ടറിവ്, സാമൂഹ്യ ആരോഗ്യ ഇടപെടലുകൾ എന്നിവയിലെല്ലാം ഹരിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ഉദ്യമിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ആധുനികതയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രങ്ങളിൽ, വാങ്ങലുകളിൽ, ചിന്തയിൽ പോലും ഹരിത ദർശന സമീപനങ്ങൾ സൃഷ്ടിച്ച് നവജീവനക്രമത്തിലൂടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ശീലങ്ങൾ എല്ലാവരും സ്വയം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് കാലത്തിന്റെ കൂടി ആവശ്യമാണ്.

0: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
0: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്.

0: മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
3: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: കുഞ്ഞുങ്ങളുടെ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരുന്നു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സുമ.
6: ആദ്യമായി നമുക്ക് ചെവിയിലെ പ്രധാന അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏറ്റവും

0: ചെവിയിലെ പ്രധാന അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രവണ വൈകല്യം അഥവാ ബധിരത തന്നെ. പൂർണമായോ ഭാഗികമായോ ഉള്ള കേൾവിക്കുറവിനെയാണ് ശ്രവണ വൈകല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾവിക്കുറവ് രണ്ട് തരത്തിൽ ഉണ്ടാവാം. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അഥവാ ബാഹ്യകർണത്തിലും മധ്യകർണത്തിലും ഉണ്ടാവുന്ന രോഗങ്ങൾ കൊണ്ടുവരുന്നവ. ഇനി രണ്ടാമതായിട്ടുള്ളത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും. അതായത് ആന്തരകർണത്തിലെ കാരണങ്ങൾ കൊണ്ടോ കേൾവിയുടെ ഞരമ്പിന്റെ തകർച്ചയാലോ ഉണ്ടാവുന്നവ. ബധിരതയുടെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും നാം മനസ്സിലാക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ്. ബധിരതയിലൂടെ നഷ്ടപ്പെടുന്നത് കേൾക്കാനുള്ള കഴിവ് മാത്രമല്ല, സംസാരശേഷിയും ഭാഷയും കൂടിയാണ്. കുട്ടികളുടെ 3 വയസ്സുവരെയുള്ള കാലം സംസാരശേഷി വളരുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. കുഞ്ഞുങ്ങളിലെ ബധിരത എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ സംസാരശേഷി പൂർണ്ണമായും തന്നെ നഷ്ടപ്പെടുന്നു. ഇനി കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബാഹ്യകർണത്തിൽ പ്രധാനമായും ബാക്ടീരിയ മൂലമോ പൂപ്പൽ അഥവാ ഫംഗസ് മൂലമോ ഉണ്ടാകുന്ന അണുബാധ, ചെവിക്കായം അടയൽ തുടങ്ങിയവയാണ്. ഇവ പ്രധാനമായും ചെവി തുടർച്ചയായി വൃത്തിയാക്കുന്നവരിലാണ് കണ്ടുവരുന്നത്. പല അമ്മമാരും പ്രതിദിനം ഇയർബഡ്സ് വെച്ച് കുട്ടികളുടെ ചെവി വൃത്തിയാക്കുന്നത് ഒരു ശീലമാക്കി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ എന്താണോ കയ്യിൽ കിട്ടുന്നത്, താക്കോലോ പിന്നോ സ്ലൈഡോ എന്തായാലും അത് വെച്ച് ചെവി ചൊറിയുക എന്നത് മുതിർന്നവരുടെ മറ്റൊരു ശീലം. ഇത് ബാഹ്യകർണത്തിലെ അണുബാധയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെപ്പി കർണ സംരക്ഷണത്തിന് ഒരു അവശ്യ ഘടകമാണ്. അതുമാത്രമല്ല ചെവി വൃത്തിയാക്കേണ്ട ആവശ്യമേയില്ല. ഇനി മധ്യകർണത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, പഴുപ്പ്, പാടയ്ക്ക് ഓട്ടയുണ്ടാവുന്നത്, ചെവിയുടെ എല്ലുകൾ ഇളകാതിരിക്കൽ എന്നിവയും കേൾവിക്കുറവിന് കാരണമാവുന്നുണ്ട്. ഈ കാരണങ്ങൾ വിദഗ്ധ പരിശോധനയിലൂടെ ശരിയായി കണ്ടുപിടിച്ചാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാനാവും. ജലദോഷത്തിന്റെ ഭാഗമായി ചെവിയിൽ കടുത്ത വേദനയോടെ ഉണ്ടാവുന്ന നീർക്കെട്ട് ശരിയാം വിധം ചികിത്സിച്ചില്ലെങ്കിൽ കർണപടം പൊട്ടി ചെവിയിൽ നിന്നും നീരൊലിപ്പിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള അണുബാധ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചെവി ഇടയ്ക്കിടെ ഇയർബഡ്സോ മറ്റെന്തെങ്കിലുമോ ഇട്ട് വൃത്തിയാക്കുന്ന ശീലം പാടെ ഉപേക്ഷിക്കണം. ഇനി ശരിയായ രീതിയിൽ മുലപ്പാൽ കൊടുക്കുക. കുഞ്ഞുങ്ങളെ ഒരിക്കലും കിടത്തി മുലയൂട്ടാതിരിക്കുക. ചെവിക്ക് ശക്തമായ വേദനയോ ഒലിപ്പോ ചീത്ത വാസനയോ കേൾവിക്കുറവോ തോന്നുന്ന പക്ഷം ENT ഡോക്ടറുടെ വിദഗ്ധോപദേശം തേടേണ്ടതാണ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
3: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഫലവൃക്ഷ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കിയാലോ. ശ്രദ്ധിക്കാം നമുക്ക് വണ്ടൂർ കൃഷി ഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർ കോയയുടെ വാക്കുകൾ.
8: അയൽവാസിയുടെ പ്ലാവ് ഉണ്ടായതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും പട്ടിണി കടന്നേനെ എന്ന് പണ്ടൊരാൾ പറഞ്ഞു. അതെത്ര ശരിയാണ്. പട്ടിണി മാറ്റാൻ ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളും കഴിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച അയാൾക്കറിയില്ലായിരുന്നു താനും കുടുംബവും കഴിക്കുന്നത് നല്ല പോഷകഗുണമുള്ള വസ്തുവാണെന്ന്. ഒരു കാലത്ത് നമുക്ക് സുലഭമായി ലഭിച്ചിരുന്ന ചക്കയും മാങ്ങയും കപ്ലങ്ങ എന്നറിയപ്പെടുന്ന കർമൂസയും ചക്കപ്പഴവും തെച്ചിപ്പഴവും മുള്ളൻകായും പൂവത്തിക്കായയും തടച്ചിയുടെ കായയും മനുഷ്യൻ്റെ വിശപ്പടക്കാനും ആരോഗ്യ പോഷണത്തിനും ധാരാളമായിരുന്നു. ഇന്ന് വിപണിയിൽ പുതിയ ഒട്ടനവധി പഴങ്ങൾ ലഭ്യമാണ്. അതിൽ പ്രധാനമായും റംബുട്ടാനും മാങ്കോസ്റ്റിനും ലിച്ചിയും ഡ്രാഗൺ ഫ്രൂട്ടും ഉൾപ്പെടെ അനേകം പഴവർഗ്ഗങ്ങൾ നാട്ടിൽ സുലഭമാണ്. ഇവയെല്ലാം ഗുണനിലവാരം ഉള്ളവയുമാണ്. സ്വന്തമായി അല്പം സ്ഥലമുള്ളവർക്ക് സ്വന്തം ആവശ്യത്തിനും വാണിജ്യ അടിസ്ഥാനത്തിലും കൃഷി ചെയ്യാൻ

0: പറ്റുന്ന വിളകളാണ് ഫലവൃക്ഷങ്ങൾ. മറ്റ് കൃഷികൾ ചെയ്യുന്നതിന് പ്രയാസമുള്ള സ്ഥലത്തും, ഉദാഹരണമായി നല്ല മണ്ണില്ലാത്ത സ്ഥലത്ത്, പാറക്കൂട്ടങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, കൂടുതൽ കട്ടിയുള്ള ചെങ്കല്ല് കാണപ്പെടുന്ന സ്ഥലങ്ങൾ നാം ഒന്നും ചെയ്യാതെ മാറ്റിവെക്കാറാണ് ചെയ്യാറ്. ഇത്തരത്തിൽ മറ്റ് കൃഷികൾ ചെയ്യാൻ പ്രയാസമുള്ള സ്ഥലത്ത് ആ സ്ഥലം മാറ്റിവെക്കാറാണ് നാം ചെയ്യാറുള്ളത്. റംബുട്ടാനും അവക്കാടോയും ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോട്ടയും മാവും പുതിയ ഇനം പ്ലാവുമെല്ലാം വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ വീടിനും നാടിനും പക്ഷി മൃഗാദികൾക്കും വലിയ കാര്യമാണ്. നാം പൊതുവെ കാണാത്ത മേഖലയാണ് മാവ് കൃഷിയും സപ്പോട്ട കൃഷിയും അവക്കാടൻ റംബുട്ടാൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ കൃഷി. നാട്ടിൽ കൃഷി ചെയ്യുന്ന മറ്റ് വൃക്ഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന വരുമാനവും കുറഞ്ഞ കൃഷി ചെലവും ഉള്ള ഇത്തരം കൃഷികൾ കൊണ്ടുവരുന്നതിലൂടെ കർഷകൻ്റെ വരുമാന വർധനവിനും നാട്ടിൽ തനതായ പഴവർഗ്ഗങ്ങൾ സഹജീവികൾക്ക് ലഭ്യമാക്കുന്നതിനും സാധിക്കുന്നു. കൃഷി മാനസിക ഉല്ലാസം തരുന്നതോടൊപ്പം സാമ്പത്തിക ലാഭവും മറ്റു അനേകം ആളുകൾക്ക് തൊഴിലും ലഭ്യമാക്കുന്നു. സ്വന്തമായി സ്ഥലമുള്ള ആളുകൾ ഒരു ഫലവൃക്ഷമെങ്കിലും വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും നല്ല ഭാവിക്കും ഇത് വഴിതെളിക്കുന്നു.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
7: 7:45.
8: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
9: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
10: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
9: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
10: മൈച്ചി ലാഭമഴ,
9: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
11: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
12: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
11: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: അടുക്കളയിലെ കുഞ്ഞൻ താരമാണ് ഗ്രാമ്പു. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും സുഗന്ധത്തിലും ഔഷധ ഗുണത്തിലും അതിന്റെ സ്ഥാനം വളരെ വലുതാണ്. സുഗന്ധത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഈ ചെറിയ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം കെ പിയുടെ വാക്കുകളിലൂടെ.
1: ഇന്തോനേഷ്യയാണ് ഗ്രാമ്പുവിന്റെ ജന്മദേശമെങ്കിലും BC 3 നൂറ്റാണ്ടിൽ തന്നെ ചൈനക്കാർ ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് റോമക്കാർ മുഖാന്തരം യൂറോപ്പിലേക്കും രോഗത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും ഗ്രാമ്പു എത്തുകയുണ്ടായി. സൈസീജിയം ആരോമാറ്റിക്കം എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രാമ്പു മൃട്ടേസ്യ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ്. പൂമൊട്ടുകളാണ് ഗ്രാമ്പുവായി ഉപയോഗിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പീകരണ സ്വഭാവമുള്ള യൂജിനോൾ എന്ന രാസഘടകമാണ് ഗ്രാമ്പുവിന്റെ ശക്തമായ സുഗന്ധത്തിന് കാരണം. ഈ മണം പാമ്പുകൾക്ക് ഇഷ്ടഗന്ധമാണെന്ന് പറയപ്പെടുന്നു. പൂമൊട്ടിൽ 7% വരെ ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലം അടങ്ങിയിരിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, അയഡിൻ എന്നീ മൂലകങ്ങൾ കൂടാതെ ഗലാറ്റിനിക് ആസിഡ്, യൂജിനോൾ, ബീറ്റ കാരിയോഫില്ലിൻ, മീഥൈൽ സാലിസിലേറ്റ് എന്നിവയും ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്നു. കാരിയോഫില്ലിൻ, മീഥൈൽ സാലിസിലേറ്റ്, യൂജിനോൾ എന്നിവ വേദനാസംഹാരിയായും ലോക്കൽ അനസ്തെറ്റിക് ആയും പ്രവർത്തിക്കുന്നു. ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റാണ് ഗ്രാമ്പു. ഇവ ഭക്ഷണങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും പ്രാണികളെ അകറ്റി നിർത്തുന്നതിനും ഉപയോഗിച്ചു വരുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാഹ്യശക്തിയെ മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമ്പുവിന് കഴിവുണ്ട്. ഈ കൊളൈ, സ്റ്റാഫോറിയസ് തുടങ്ങിയ ബാക്ടീരിയകളെയും ചിലയിനം ഫംഗസുകളെയും നശിപ്പിക്കാൻ ഗ്രാമ്പുവിന് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മൊട്ടിൽ നിന്ന് വാറ്റിയെടുത്താണ് ഗ്രാമ്പു തൈലം അഥവാ ക്ലോവ് ഓയിൽ നിർമ്മിക്കുന്നത്. ആയുർവേദത്തിൽ ലവംഗ എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്ന ഗ്രാമ്പു തിക്ത കടുരസത്തോടു കൂടിയതും ശീതവീര്യവും സ്നിഗ്ധ ഗുണമുള്ളതുമാണ്. ദാഹം, മോണരോഗം, വായുനാറ്റം, പല്ലുകളിലുണ്ടാകുന്ന പ്ലേക്ക് അഥവാ ദന്തശർക്കര എന്നിവ തടയുന്നതിന് ഗ്രാമ്പു നല്ലതാണ്. പല്ലുവേദനയുള്ള സമയത്ത് ഗ്രാമ്പു തൈലം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കവിൾ കൊള്ളുകയോ അല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് വെക്കുകയോ ചെയ്യുന്നത് വേദന കുറക്കുന്നതിന് സഹായിക്കും. ഗ്രാമ്പു തൈലം നേരിട്ട് മോണയിൽ തട്ടാതെ സൂക്ഷിക്കേണ്ടതാണ്. പൊള്ളലുണ്ടാവാൻ സാധ്യതയുണ്ട്. കോളറ രോഗത്തിന് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടവിട്ട് കുടിക്കുന്നത് ഗുണം ചെയ്യും. 500 mg ഗ്രാമ്പു തേൻ ചേർത്ത് ദിവസവും കഴിച്ചാൽ ചുമ, പനി എന്നിവ ശമിക്കും. ഇൻസുലിൻ റെസിസ്റ്റ്

0: ഫ്ലാവിസ്റ്റൻസ് കുടച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതായി എലികളിൽ നടത്തിയ പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ കാഡ്മിയം പോലുള്ള ഘനലോഹങ്ങൾ അഥവാ ഹെവി മെറ്റൽസ് കൊണ്ട് ലിവറിനുണ്ടാകുന്ന നാശത്തെ തടുക്കുന്നതിനും PCOD കുറയ്ക്കുന്നതിനും ഗ്രാമ്പുവിന് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ ബാക്ടീരിയൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന MRSA അഥവാ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റഫിലോക്കോക്കസ് ഓറിയസ് പോലുള്ള അവസ്ഥകളിൽ ആന്റിബയോട്ടിക്കുകൾ കൂടിയോ ഒറ്റയ്ക്കോ ക്ലോവ് ഓയിൽ ഉപയോഗിച്ചാൽ രോഗാണുക്കളുടെ പ്രതിരോധം മറികടക്കാൻ കഴിയുമെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശക്തമായ ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതിനാൽ ക്യാൻസർ പോലുള്ള വ്യാധികളെ തടയുന്നതിന് സഹായകരമാണ്. പൂമൊട്ട്, ഇല, കായ്, തൊലി എന്നിവയും ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ലവങ്കാതി വടി എന്ന ഗുളികയിലെ പ്രധാന ഘടകമാണ് ഗ്രാമ്പു.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ്
3: വേണ്ടേ എന്നോ? എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി MyG ലാഭമഴ കൂടെ ബാങ്ക് കാഷ്ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: 7:55
1: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
2: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: സമ്പത്തിന്റെ ആധിക്യത്തിലല്ല, മനസ്സിന്റെ സമൃദ്ധിയിലും ധന്യതയിലുമാണ് യഥാർത്ഥ ഐശ്വര്യം വിരിയുന്നത്. ഈ മനോഹര ചിന്ത നമ്മളുമായി പങ്കിടുന്നു ഡോക്ടർ മൻസൂർ ഒതായി.
1: രാജ്യവും രാജകൊട്ടാരവും എമ്പാടും സമ്പത്തും ഉണ്ടായിട്ടും സന്തോഷം ലഭിക്കാത്ത ഒരു രാജാവിന്റെ കഥയുണ്ട്. രാജാവിന്റെ ദുഃഖം മാറ്റാൻ മന്ത്രിമാർ പലതരം പോംവഴികൾ നിർദ്ദേശിച്ചു. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക, നായാട്ടിന് പോവുക, സംഗീത വിരുന്ന് സംഘടിപ്പിക്കുക, പ്രജകൾക്കെല്ലാം സദ്യ നടത്തുക, കാട്ടിൽ പോയി ധ്യാനിക്കുക തുടങ്ങിയ പലതരം കാര്യങ്ങൾ. എന്നാൽ ഇവയൊന്നും തന്നെ രാജാവിന് സ്വീകാര്യമായില്ല. ഒടുവിൽ രാജഗുരു തൻ്റെ അഭിപ്രായം പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും സന്തോഷവാനും സംതൃപ്തനുമായ ആളെ കണ്ടെത്തണം. എന്നിട്ട് രാജാവിന് അയാളുടെ ഉടുപ്പ് ധരിപ്പിക്കുക. എങ്കിൽ രാജതിരുമേനിക്ക് സന്തോഷം ലഭിക്കും തീർച്ച. ഈ അഭിപ്രായം രാജാവിന് ഇഷ്ടമായി. പിറ്റേ ദിവസം മുതൽ ഭടന്മാർ രാജ്യത്തെ സന്തോഷവാനെ കണ്ടെത്താനുള്ള യാത്ര പുറപ്പെട്ടു. നാടിൻ്റെ നാനാദിക്കിലും അവർ സന്തോഷവാനെ അന്വേഷിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഓരോരുത്തർക്കും പറയാനുള്ളത് ഇല്ലായ്മകളും പരിഭവങ്ങളും മാത്രം. ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും സന്തോഷവാനെ കണ്ടുകിട്ടാതെ രാജഭടന്മാർ തിരിച്ചു വരുമ്പോഴാണ് ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വഴിയോരത്തെ മരബഞ്ചിലിരുന്ന് സംതൃപ്തിയോടെ ചായ കുടിക്കുകയായിരുന്നു അദ്ദേഹം. ചുറ്റുമുള്ളവരോട് എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്നു. സന്തോഷവാനെ കണ്ടുകിട്ടിയ ആവേശത്തിൽ ഭടന്മാർ അദ്ദേഹത്തിനരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ഹാപ്പിയാണോ? അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, തീർച്ചയായും ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്. എങ്കിൽ ഞങ്ങൾക്ക് താങ്കളുടെ ഒരു സഹായം വേണം. ദുഃഖിതനായ മഹാരാജാവിന് അണിയാനായി താങ്കളുടെ കുപ്പായമൊന്നു തരണം. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അതിന് എനിക്ക് കുപ്പായമുണ്ടായിട്ട് വേണ്ടേ നിങ്ങൾക്ക് നൽകാൻ? സമ്പത്തും പേരും പെരുമയുമൊന്നുമല്ല യഥാർത്ഥ സന്തോഷത്തിൻ്റെ സ്രോതസ്സ്. ലഭ്യമായതിൽ സംതൃപ്തിയടയാനും കിട്ടിയതിൻ്റെ മൂല്യമറിയാനും സാധിക്കുക എന്നതാണ് പ്രധാനം. ദുരയുടെ മോഹവലയങ്ങളിൽ ആനന്ദം അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും സൗഖ്യം ലഭിക്കില്ല. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിക്കും പ്രകാരം സംഭവിക്കണമെന്നില്ലല്ലോ. കിട്ടാത്തതിൽ ഖേദിച്ചും കിട്ടുന്നതിനെക്കുറിച്ച് ആദ്യപ്പെട്ടും കഴിഞ്ഞിട്ടെന്ത് പ്രയോജനം? സമ്പത്തും സൗന്ദര്യവും ജോലിയും പദവിയും വീടും വാഹനവും ആരോഗ്യവും സൗഖ്യവുമെല്ലാം കാരുണ്യവാനായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. കിട്ടിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടു തന്നെ കൂടുതൽ മെച്ചപ്പെട്ടതിനായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഭൗതിക വിഭവങ്ങളിൽ നിന്നുള്ള വിരക്തിയോ പുരോഗതിയിൽ നിന്ന് മാറി നിൽക്കലോ അല്ല സംതൃപ്തി. മനുഷ്യൻ്റെ അധ്വാനത്തിനപ്പുറം ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉൾക്കൊള്ളുന്നതിലൂടെയാണ് സംതൃപ്തി എന്ന അമൂല്യനിധി സ്വന്തമാക്കാൻ സാധിക്കുക. ഈ ആത്മീയ ആനന്ദം നേടിയവർക്ക് ഏത് ചെറിയ കാര്യത്തിലും ഗുണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അല്ലാത്തവനോ കയ്യിൽ കിട്ടിയതിൻ്റെ വിലയറിയാതെ സദാ മറ്റുള്ളവരുടെ നേട്ടത്തിൽ കണ്ണും നട്ട് നിരാശപ്പെടും. അവർക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. അവരുടെ മനസ്സിന് ഒരിക്കലും സൗഖ്യവും ഉണ്ടാകില്ല. മുഹമ്മദ് നബി ഇപ്രകാരം പറഞ്ഞു, സമ്പത്തിൻ്റെ ആധിക്യത്തിലല്ല ഐശ്വര്യം, മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥ ഐശ്വര്യം.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
3: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: എല്ലാ ലാപ്ടോപ്പുകളിലും

0: ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
1: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
0: സ്റ്റുഡന്റിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
1: IG ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

പ്രിയമുള്ളവരെ, നാലുമണിപ്പൂക്കളുടെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദുകൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോ രാജൻ ഗോബ്ര ഗഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. വജ്രജൂബിലി ആഘോഷിച്ച് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്ര ആസ്ഥാനം. പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. തിരുവനന്തപുരം പാറശ്ശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും.

0: രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 43 മിനിറ്റ് വൈകി 5:01 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 5:19 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 10 മിനിറ്റ് വൈകി 6:18 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് സബാ മെഹ്ബൂബ്. സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് അവസാനിക്കും. 83,713 പേരാണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയത്. ഇനിയും ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സ്വയം വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി സെൻസസ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയൽ അഭ്യർത്ഥിച്ചു. യുവതലമുറയ്ക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരപ്പനങ്ങാടി ടൗൺ GMLP സ്കൂളിൽ ലഹരിക്കെതിരെ യുവതയുടെ ഗോൾ എന്ന പേരിൽ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. മുൻ കേരള പോലീസ് ഫുട്ബോൾ താരവും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റുമായ KT വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബിന്ദു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്കൂളിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ഗോൾ അടുപ്പിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
3: വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും. ഇനി 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം.

0: സമയം 5 മണി.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുനത്തെ ഹേ അഞ്ജന എം കി വാർത്ത സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകവും മേം രംഗമഞ്ചിയത.
2: സ്വതന്ത്രതാ പ്രാപ്തിക്ക് ബാദ് ഹിന്ദി നാടക് ഓർ രംഗമഞ്ചിക്ക് ക്ഷേത്രമേം വ്യാപക പരിവർത്തൻ ദേഖ്നക്കുമില്ലേ. സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടക് കേവൽ മനോരഞ്ജൻ കാ സാധൻ നഹി രഹ ബൽക്കി ഫോ സമാജ് കി ജടിലതാവും സംഘർഷവും ഓർ മാനവീയ സംവേദനാവും കാ സശക്ത മാധ്യം ബൻ ഗയ. ഇസി കാൽമേം ഹിന്ദി നാടകം കി രംഗമഞ്ചിയത കാഭി ഉല്ലേഖനീയ വികാസ് ഹുവ. സംവാദ്, അഭിനയ്, ദൃശ്യവിധാൻ, പ്രകാശ്, ധ്വനി, മഞ്ച് സജ്ജ, പ്രതീക്, സംഗീത് തഥാ ദർശകോം കി

നാടകമേ ജൻഭാഷ സമൂഹ ദൃശ്യം ഓർ സംഗീത ക പ്രഭാവി പ്രയോഗ ഹുവാഹേ മഞ്ചീയ സംരചന അത്യന്ത സരൾ ഹോത്തെ ഹുയേ ഭി അത്യധിക പ്രഭാവശാലി ഹേ ഇസി പ്രകാർ ഉൻഗ നാടക് ഹാനൂഷ് കലാകാർ ഓർ സത്താക്കെ സംഘർഷക്കോ പ്രസ്തുത കർത്താ ഹേ ഘടി നിർമ്മാണ കി പ്രക്രിയ നാടകമേ ഏക മഹത്വപൂർണ്ണ ദൃശ്യാത്മക പ്രതീക ബൻജാതി ഹേ മഞ്ച് പർ വസ്തുവും ഓർ പ്രതീകം കെ മാധ്യം സെ വിചാരം കോ വ്യക്ത കർണ സ്വാതന്ത്ര്യോത്തർ രംഗമഞ്ചിക്ക് വിശേഷത രഹി ഹേ ഇസ് കാൽമേ സ്ത്രീ ചേതന ഓർ മനോവൈജ്ഞാനിക സംഘർഷം കോഭി രംഗമഞ്ച് പർ പ്രഭാവശാലി ടംഗ് സെ പ്രസ്തുത കിയാ ഗയ സുരേന്ദ്ര വർമ്മ ക നാടക് സൂര്യക്ക് അന്തിം കിരൺ സെ സൂര്യക്ക് പഹലി കിരൺ തക് സ്ത്രീ മനോവിജ്ഞാൻ ഓർ സത്താ സംബന്ധം ക അത്യന്ത മഹത്വപൂർണ്ണ നാടക് ഹേ ഇസ്മീ പ്രകാശ് മൌൻ ഓർ സീമിത മഞ്ചീയ സംരചന കെ മാധ്യം സെ പാത്രം കി മാനസിക സ്ഥിതി കോ വ്യക്ത കിയ ഗയ ഹേ സംവാദോ മേം നാടകീ തനാവ് ഓർ പ്രതീകാത്മകത നാടകക്ക് രംഗമഞ്ചീയതാക്കോ സശക്ത ബനാത്തി ഹേ സ്വതന്ത്രതാക്ക് ബാദ് ഹിന്ദി രംഗമഞ്ച് മേം തക്നീക്കി വികാസ് ഭി തേസി സെ ഹുവ മഞ്ച് സജ്ജ അബ് കേവൽ സജാവട്ട് ക മാധ്യം നഹി രഹി ബൽക്കി അർത്ഥ സൃജൻ ക ഉപകരൺ ബൻ ഗെയ് ഭാരി ഭർക്കം സജ്ജാക്കെ സ്ഥാൻ പർ സാങ്കേതിക ഓർ ന്യൂനതം മഞ്ച് സജ്ജ ക പ്രയോഗ ബട പ്രകാശ് യോജനക്കോ വിശേഷ മഹത്വ ദിയാ ജാനേ ലഗ പ്രകാശക്കെ മാധ്യം സെ സമയ വാതാവരൺ മാനസിക തനാവ് ഓർ ഭാവനാവും കോ വ്യക്ത കിയാ ജാനേ ലഗ ധ്വനി ഓർ സംഗീത ഭി രംഗമഞ്ചയതാക്കെ മഹത്വപൂർണ്ണ അംഗ ബൻ ഗേ ലോകഗീത് പാർശ്വഗീത് യുദ്ധധ്വനിയാം പ്രകൃതിക്ക് ആവാസയും തഥാ മൗനിക പ്രയോഗ് നാടകവും കോ അധിക പ്രഭാവശാലി ബനാത്താ ഹേ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി രംഗമഞ്ചക്കെ വികാസമേം രാഷ്ട്രീയ നാട്യവിദ്യാലയക്കെ ഭൂമിക അത്യന്ത മഹത്വപൂർണ്ണ രഹി ഇസ് സംസ്ഥാനെ അഭിനയ് നിർദ്ദേശൻ മഞ്ച് സജ്ജ ഓർ പ്രകാശ് തക്നീക്കെ ക്ഷേത്രമേം വ്യവസ്ഥിത പ്രശിക്ഷൺ പ്രദാൻ കിയ ഇബ്രാഹിം അൽകാജി ജയ്സെ നിർദ്ദേശകോനെ ഹിന്ദി രംഗമഞ്ചക്കോ ആധുനിക ദൃഷ്ടി പ്രദാൻ കി യദ്യപി സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകനെ അനേക ഉപലബ്ധിയാം പ്രാപ്തിക്കി ഫിർഫി കുച്ച് സമസ്യായും ബനീ രഹി ആർത്ഥിക സംസാധനവും കി കമി സ്ഥായി രംഗമഞ്ചവും ക അഭാവ് ദർശകവും കി സീമിത സംഖ്യ തഥാ സിനിമ ഓർ ടെലിവിഷൻ ക ബടുത്ത പ്രഭാവ് ഹിന്ദി രംഗമഞ്ചക്കയിലെ ചുനൌത്തി ബനെ ഫിർഫി ഹിന്ദി നാടകകാരവും ഓർ രംഗകർമ്മിയോനെ അപ്പിനി സൃജനാത്മകത ഓർ പ്രയോഗശീലതാക്കെ ബൽപ്പർ രംഗമഞ്ചക്കോ ജീവന്ത് ബനായരക്ക മോഹൻ രാഗേഷ് ധർമ്മവീർ ഭാരതി ഹബീബ് തൻവീർ തഥാ ഭീഷ്മ സാഹ്നി ജയ്സെ നാടകകാരോനെ ഹിന്ദി രംഗമഞ്ചക്കോ സമൃദ്ധ ഓർ ആധുനിക് സ്വരൂപ പ്രദാൻ കിയ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകം കി രംഗമഞ്ചയതാക്ക ഏക് മഹത്വപൂർണ്ണ പക്ഷ് എഹ്ബി ഹേക്കി ഇസ് കാൽക്കെ നാടകകാരോനെ ഭാരതീയ രംഗ പരമ്പര ഓർ പാശ്ചാത്യ രംഗചേതന കെ ബീച്ച് സന്തുലൻ സ്ഥാപിത കർണേക്ക പ്രയാസ് കിയ സ്വതന്ത്രതാക്കെ ബാദ് ഭാരതീയ സമാജ് ആധുനികതാക്കി ഓർ ബഡരഹാത ഇസ്ലേ രംഗമഞ്ച് ബി നൈ വിചാർധാരാവും ഓർ കലാത്മക പ്രയോഗം സെ പ്രഭാവിത ഹുവ ഹിന്ദി നാടകകാരോനെ ഇൻ പ്രഭാവം കോ ഭാരതീയ സാമാജിക സന്ദർഭം കെ സാത്ത് ജോഡ്കർ പ്രസ്തുത കിയ പരിണാം സ്വരൂപ് ഹിന്ദി രംഗമഞ്ചമേം ഏസി ശൈലി വികസിത ഹുയി ജിസ്മേം ഭാരതീയ ലോകധർമ്മിത ഓർ ആധുനിക പ്രയോഗധർമ്മിത ദോനോം കാ സുന്ദർ സമന്വയം ദിക്കായി ദേത്താ ഹേ സ്വതന്ത്രതാക്കെ ബാദ് അഭിനയ അധിക സ്വാഭാവിക് ഓർ മനോവൈജ്ഞാനിക് ഹോഗയ അഭിനേത കേവൽ സംവാദ ബോൽനേ വാല വ്യക്തി നഹി രഹ ബൽക്കി ഫു ചരിത്രക്ക് മാനസികതാക്കോ ജീനേ വാല കലാകാർ ബൻകിയ ഇസ് പരിവർത്തനെ ഹിന്ദി രംഗമഞ്ചക്കോ അധിക പ്രഭാവശാലി ഓർ യഥാർത്ഥവാദി ബനായ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകവുമേം മഞ്ചക്ക് സംരചനാമേ ഭി പരിവർത്തൻ ദിക്കായി ദേത്താ ഹേ പാരമ്പര്യ രംഗമഞ്ചമേം പർദോം ഓർ സ്ഥിർ ദൃശ്യം ക പ്രയോഗ് അധിക ഹോത്താത ലേക്കിൻ ആധുനിക ഹിന്ദി രംഗമഞ്ചിനെ ഖുലി മഞ്ച് വ്യവസ്ഥക്കോ അപ്നായ ഇസസെ മഞ്ചീയ ഗതിശീലത ബഡി ഓർ ദൃശ്യപരിവർത്തൻ അധിക സഹജ ഹോഗേ ആധുനിക നിർദ്ദേശകോനെ മഞ്ചുക്കോ കേവൽ ഭൗതിക സ്ഥാൻ ന മാൻകർ ഏക സക്രിയ കലാത്മക മാധ്യമം കെ രൂപമേന്തേക്ക മഞ്ചുക്ക പ്രത്യേക കോന അർത്ഥപൂർണ്ണ ബൻഗയ കഹീം പ്രകാശക്കെ മാധ്യം സെ വാതാവരൺ രചാ ഗയ തോ കഹീം ഖാലി മഞ്ചുക്ക പ്രയോഗ് അകേലാപ്പൻ ഓർ ശൂന്യതാക്കോ വ്യക്ത കർണേ കെലിയെ കിയാ ഗയ സ്വാതന്ത്ര്യോത്തർ ഹിന്ദി നാടകക്ക് രംഗമഞ്ചയിതാമീം സംഗീതക്ക് ഭൂമിക ഭി
അത്യന്തം മഹത്വം.

പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 ജൂലൈ 31 വരെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലുകൾക്കാണ് ബാധകം. ജീവനക്കാർക്ക് ഇതിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. നിങ്ങളുടെ തൊഴിൽ ദാതാവ് EPFOയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾ അർഹരാകും. പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയുടെ രണ്ടാം ഘടകം തൊഴിൽ ദാതാക്കൾക്കുള്ളതാണ്. ഓരോ പുതിയ ജീവനക്കാരനും പ്രതിമാസം പരമാവധി 3,000 രൂപ വരെ പ്രോത്സാഹനമായി സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യം 2 വർഷത്തേക്ക് ലഭിക്കും.

0: ആകാശവാണി
1: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് തായമ്പക, അവതരിപ്പിക്കുന്നത് മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും.

തൊടിതാളത്തിൽ ഇന്ന് തായമ്പക അവതരിപ്പിച്ചത് മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ മാർഗി അനന്തകൃഷ്ണൻ, കലാമണ്ഡലം സായികൃഷ്ണ, കലാനിലയം വിഷ്ണു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഇന്ത്യയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഗാന്ധിക്ക് തെക്കേ ആഫ്രിക്കയിൽ ആരംഭിക്കേണ്ടി വന്നത്. പത്നി കസ്തൂർബായിയും 9-5 വയസ്സായ തന്റെ പുത്രന്മാരും ഒരു മകനും ഒരു മരുമകനും ഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ കുട്ടികൾക്കായി ഗാന്ധി ആരംഭിച്ച ഒരു വിദ്യാലയത്തിൽ അവർ പഠിക്കുവാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെക്കാൾ അച്ഛനമ്മമാരുടെ മേൽനോട്ടവും ശിക്ഷണവുമാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഡർബാനിൽ താമസം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായി തുടങ്ങി. കോടതിയിൽ പോയി കേസു നടത്തുന്നത് ചുരുക്കമായിരുന്നു. ആപീസിലായിരുന്നു ഗാന്ധിയുടെ ജോലി അധികവും. വസ്തുസംബന്ധമായ ആധാരങ്ങൾ എഴുതി തയ്യാറാക്കലും കക്ഷികളെ ഉപദേശിക്കലും കേസുകൾ മധ്യസ്ഥത പറഞ്ഞ് തീർക്കലുമായിരുന്നു പ്രധാന പ്രവൃത്തികൾ.

0: എന്നാൽ പ്രാക്ടീസിനേക്കാൾ ഗാന്ധിയെ അധികം ആകർഷിച്ചത് സമുദായ സേവനമായിരുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി ഗാന്ധിയുടെ ഭവനത്തിൽ വന്നു. അയാൾക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം ഗാന്ധി തൃപ്തിപ്പെട്ടില്ല. അയാളെ വീട്ടിൽ താമസിപ്പിച്ചു, അയാൾക്ക് വേണ്ട ശുശ്രൂഷയും ചെയ്തു. അതിനുശേഷം കൂലിപ്പണിക്കാർക്ക് പ്രത്യേകമായുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. ഇത്തരം സേവനങ്ങളിൽ ഗാന്ധിക്ക് വലിയ താൽപര്യമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. സേവനം കാര്യക്ഷമമായി നടത്തുന്നതിന് റസ്റ്റംജിയുടെ ധനസഹായത്തോടുകൂടി ഒരു ധർമ്മ ആശുപത്രി ഏർപ്പെടുത്തി. ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് തയ്യാറാക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും ഗാന്ധി ആശുപത്രിയിൽ പോയി തുടങ്ങി. ദിവസേന കാലത്ത് 2 മണിക്കൂർ നേരം അതിനായി വിനിയോഗിച്ചിരുന്നു. ഈ പ്രവൃത്തി കഴിഞ്ഞതിനു ശേഷമാണ് ആഫീസിലേക്ക് പോയിരുന്നത്. സാധുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതിനും അവരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ടറിയുന്നതിനും ഇത് അവസരമുണ്ടാക്കി. ഈ പരിചയം പിന്നീട് ബൂവർ യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിൽ ഗാന്ധിക്ക് ഉപയോഗമായി തീർന്നു. ആഫീസിലെ ഗുമസ്തന്മാർ ഗാന്ധിയും ഒരുമിച്ചാണ് പാർത്തിരുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഷെയ്ഖ് മഹ്താബ് പാർത്തിരുന്നതും അവിടെയായിരുന്നു. തന്നോടൊപ്പം താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് വേണ്ട സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഗാന്ധി വലിയ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ജീവിതത്തെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഗാന്ധിജി ആരംഭിച്ചത്. ഭക്ഷണം മിതമായിരിക്കണം, കഴിയുന്നതും പാകം ചെയ്യാത്തതായിരിക്കണം, മസാല സാധനങ്ങൾ ഉപയോഗിക്കുകയുമരുത്. ഇതെല്ലാമായിരുന്നു ഭക്ഷണ സമ്പ്രദായത്തിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് അദ്ദേഹം അറിഞ്ഞു. അതുപോലെ തന്നെ ഉപവാസവും ബ്രഹ്മചര്യത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായി. ഈ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിതരീതി ഭേദപ്പെടുത്തുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഒരാദർശ ജീവിതം നയിക്കാനുള്ള ഗാന്ധിയുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ശ്രമം ആരംഭിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പ്രാവർത്തികമാക്കിയ പുരയിടമാണ്. പപ്പൻചേട്ടൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഉള്ളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്ന ശ്രീ പത്മകുമാർ പൊതുപ്രവർത്തനത്തിനൊപ്പം കൂട്ടിയത് കൃഷിപ്രവർത്തനങ്ങളാണ്. സമൂഹത്തിലെ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു വരുമാന സ്രോതസ്സിനായി ശ്രീ പത്മകുമാർ തിരഞ്ഞെടുത്തത് കൃഷിയാണ്. മറ്റനവധി കാർഷിക പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ പപ്പായ കൃഷി മികച്ച ആദായം നേടിത്തരുന്ന ഒന്നുകൂടിയാണ്. പൊക്കം കുറഞ്ഞ മികച്ച ഇനങ്ങൾ, വർഷം മുഴുവൻ വിളവ്, ഉയർന്ന ഉത്പാദനക്ഷമത തുടങ്ങി പലവിധ സവിശേഷതകൾ പപ്പായ കൃഷിയെ ആകർഷകമാക്കുന്നു. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള, പുഷ്പകൃഷി, ഔഷധത്തോട്ട വികസനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉള്ളൂർ കൃഷിഭവൻ പരിധിയിലെ ഇടവക്കോട് വാർഡിൽ ശ്രീ വി എസ് പത്മകുമാർ ഒരു ഏക്കറിൽ ഇടവിളയായി റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷി ആരംഭിച്ചത്. പപ്പായ കൃഷിയുടെ വിളവെടുപ്പ് കൃഷിഭവനും നാട്ടുകാരും കർഷകരും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചാണ് നടത്തിയത്. ഒപ്പം കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്കും ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളിയായി. പപ്പായത്തോട്ടത്തിലെ മധുരമൂറുന്ന പപ്പായയുടെ വിളവെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട മന്ത്രിയും നാട്ടുകാരുടെയും കർഷകരുടെയും ആവേശത്തിൽ ഒപ്പം ചേർന്നു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്.
1: നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. പത്മകുമാറിന്റെ ഈ കൃഷിയിടം നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഒരു കിലോ പപ്പായക്ക് പത്മകുമാർ എന്നോട് പറഞ്ഞ 40 രൂപ കിട്ടുന്നു എന്നുള്ളത്. 40 മുതൽ സാധാരണഗതിയിൽ ഒരു പപ്പായ എന്ന് പറയുമ്പോൾ 2 കിലോയോ 3 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വിളവ് കിട്ടും, നല്ല ആദായകരമായിട്ടുള്ള കൃഷിയാണ്. അപ്പൊ കൃഷിരീതിയെ ആദായകരമാക്കി നിലനിർത്തുക എന്നുള്ള വലിയ കഠിനാധ്വാനമാണ് ഇതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത്. ഇതുപോലെയുള്ളതായിരിക്കുന്ന കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. മറ്റൊന്ന്, കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പൽ ഏരിയയിലും അർബൺ ഏരിയയിലുള്ള കൃഷിവകുപ്പിന്റെ താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള റീച്ചാണുള്ളത്. എന്നാൽ പഞ്ചായത്തുകളിൽ മുഴുവൻ നല്ല രീതിയിലുള്ള മൂവ്മെന്റുകളാണ്. ഇപ്പോൾ അർബൺ മേഖലയിൽ ഹോംസ്റ്റെഡ് ഫാമിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാമിംഗ് ഉൾപ്പെടെ പിന്നെ നിരവധി സ്ഥലങ്ങൾ, എനിക്ക് ഒരു കൌൺസിലർ തന്നിരിക്കുന്ന ഒരു നിവേദനം, കുറച്ചപ്പുറത്തായി ഒരു 10 ഏക്കറോളം വരുന്നതായിരിക്കുന്ന ഒരു ഭൂമി അവിടെ കാട് പിടിച്ച് പാമ്പുകളൊക്കെയായി കൃഷിവകുപ്പിന്റെ ഇത് കിടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തരിശ് നിലങ്ങളെയും കൃഷിവകുപ്പിന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർണ്ണമായാൽ ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചേർന്ന് അവിടത്തേക്ക് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കും. ആധുനിക വിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയെ ഫലപ്രദമായി ഊട്ടിയുറപ്പിച്ച് നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മലയാളികളുടെ ജീവനും ജീവിതവും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾക്ക് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളതുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഈ പപ്പായ കൃഷി നടത്തിയ ശ്രീ പത്മകുമാറിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകളിലൂടെ ഔപചാരികമായി തുടക്കം കുറിക്കുന്നു അഭിവാദനങ്ങൾ.

ഫലസമൃദ്ധമായ ഒരേക്കർ സ്ഥലം. നിറയെ റെഡ് ലേഡി പപ്പായ വിളഞ്ഞ് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ കൃഷിപ്പാടമല്ല, നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സിലുദിച്ച ആശയം

0: വിത്ത് ശേഖരണം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശ്രീ പത്മകുമാർ വിവരിക്കുന്നു.
1: എനിക്ക് ഇവിടെ 1 ഏക്കർ 10 സെന്റ് സ്ഥലമുണ്ട്. കൃഷിയിൽ ഞാൻ പച്ചക്കറിയിലാണ് തുടങ്ങിയത്. പച്ചക്കറി കൃഷി ഇവിടെ നന്നായിട്ട് ഞാൻ നടത്തിയിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ മരിച്ചീനിയും പിന്നെ ചേനയും നട്ടിരുന്നു. കുറച്ച് വെള്ളക്കെട്ടുള്ളതുകൊണ്ട്

ചേന കൃഷി എനിക്ക് വലിയ നഷ്ടത്തിൽ കലാശിച്ചു. അതിനുശേഷം ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയാണ് ഈ പപ്പയിലേക്ക് വന്നത്. പപ്പയ എന്ന ആശയം എനിക്ക് തന്നത് ഉള്ളൂർ കൃഷിഭവനാണ്. അവിടുത്തെ കൃഷി ഓഫീസർ ഞാൻ ഈ ഒരേക്കർ സ്ഥലത്ത് എനിക്കെന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, സാറിന് എന്തെങ്കിലും ആശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ റെഡ് ലേഡി പപ്പയ അത് ഹൈബ്രിഡാണ്, എനിക്ക് അതിനാവശ്യമായ തൈകൾ കിട്ടുമെങ്കിൽ അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ഒരു നല്ല തൈ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവർ ചില നഴ്സറികളിലൊക്കെ കോൺടാക്ട് ചെയ്ത് തൈക്ക് വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി. കാരണം തൈ കൂടുതൽ വേണമല്ലോ, 10,000 തൈയെങ്കിലും വേണം. പക്ഷേ അത് മൊത്തത്തിൽ നടന്നില്ല. അതിനുശേഷം ഞാൻ അഗ്രികൾച്ചർ കോളേജിലൊരു പ്രൊഫസറെ കണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് 20 ഗ്രാം റെഡ് ലേഡി പപ്പയുടെ വിത്ത് സംഘടിപ്പിച്ച് തന്നു. വളരെ കോസ്റ്റ്ലിയാണത്. 20 ഗ്രാം വിത്തിന് ഏതാണ്ട് 9,200 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റെ വീടിനടുത്ത് ഒരു IT എഞ്ചിനീയറായ അദ്ദേഹത്തിൻ്റെ ഒരു പോളി ഹൗസ് ഉണ്ട്. അദ്ദേഹം പുറത്തു പോയതുകൊണ്ട് ആ പോളി ഹൗസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് കേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പോളി ഹൗസൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഈ ഉള്ളൂർ കൃഷിഭവൻ്റെ തന്നെ കൃഷി ഓഫീസറുടെ സ്വപ്നയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാർഷിക കർമ്മസേനയെ കൊണ്ട് ഈ വിത്ത് മുഴുവൻ അവിടെ തന്നെ മുളപ്പിച്ചെടുത്തു. ശാസ്ത്രീയമായിട്ട് ആണ് മുളപ്പിച്ചത്. അവിടെ നല്ല തൈ എനിക്ക് കിട്ടി. പക്ഷേ ആ തൈ ഞാനിവിടെ കൊണ്ട് നടുമ്പോൾ കടുത്ത വേനലായിരുന്നു. ഞാൻ ഈ തുള്ളിനല സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റ് പോകുമ്പോൾ എൻ്റെ കിണർ വറ്റിപ്പോയി. ഇത്രയും ചെടിക്കുള്ള വെള്ളം ലഭിച്ചിരുന്നില്ല. ടൈമർ വെച്ച് 3 നേരം വെള്ളം അടിച്ചെങ്കിലും എനിക്കൊരു 10-40 തൈകൾ ഉണക്കിൽ തന്നെ കരിഞ്ഞുപോയി. ബാക്കി തൈകളെല്ലാം ശരിക്കും പുഷ്ടിപ്പെട്ട് വന്നു. അപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കനാലിൽ നിന്ന് ഞാനൊരു അഡീഷണൽ മോട്ടോറും കൂടെ വെച്ച് പിന്നെ വെള്ളം ഓടിച്ചു തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികൾക്ക് ഈ മൊസൈക്കിൻ്റെ ലക്ഷണം കുറച്ച് കണ്ടു. ഞാൻ കൃഷി ഓഫീസർ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വേറെ വൈറലാണ്, മറ്റ് പ്രതിവിധികളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അത് പുഴുതു കളയുന്നതാണ് നല്ലത് സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 30 ചെടികളും പുഴുതു കളഞ്ഞു. പുഴുതു കളഞ്ഞ് പിന്നെ വേപ്പെണ്ണ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്തു. പിന്നെ എനിക്ക് ആ മൊസൈക്ക് രോഗത്തിൻ്റെ ഒരു ശല്യം വന്നിട്ടില്ല. കൃഷിഭവൻ്റെ സഹായം എനിക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കാർഷിക കർമ്മസേനയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുവട്ടിൽ കളയില്ലാതിരിക്കാൻ മച്ചിങ് ഷീറ്റ് എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാനിത് പണകോരി കുഴിയെടുത്ത് ആദ്യം കുഴിയിൽ കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സമ്പുഷ്ടീകരിച്ച ഒരു 6-7 കിലോ അടിവളം. അത് വേപ്പിൻ മുണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, കുറച്ച് കോഴിവളവുമുണ്ട്. ഇതെല്ലാം കൂടെ കഴിച്ച് സമ്പുഷ്ടീകരിച്ച് ഒരു ചുവട്ടിൽ ആവറേജ് ഒരു 7 കിലോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവളം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളിതന സംവിധാനം എല്ലാ ചെടികൾക്കുമുണ്ട്. എല്ലാ ചെടികൾക്കും ചുവട്ടിലും മച്ചിങ് ഷീറ്റും ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 290,000 രൂപ ചിലവ് ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള കളവറിയെല്ലാം കുറച്ച് ജോലിക്കാരെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, എൻ്റെ വൈഫ് ഒരു റിട്ടയർഡ് ടീച്ചറാണ്, മോഡൽ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്, അവരുടെ നല്ല സഹായമുണ്ട്. ഞാനും ഒരു ഫാർമർ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഇതിൻ്റെ ചുവട് ശ്രദ്ധിക്കാനും ഇലകൾ ശ്രദ്ധിക്കാനും കളകളൊക്കെ പറിക്കാനും വേണ്ടി സമയം നീക്കിവെക്കാറുണ്ട്. എനിക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 10-20 ടണ്ണെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ലഭിക്കും. 6-7 ലക്ഷം രൂപയെങ്കിലും എനിക്ക് പപ്പയെ വിറ്റൽ വരുമാനമുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. സാധാരണ 3 കൊല്ലമെങ്കിലും ഇത് കാച്ചു നിൽക്കുമെന്നാണ് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞത്. 3 കൊല്ലം നിന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു 6-7 ലക്ഷം രൂപ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ആദ്യം ഈ തൈ നട്ടപ്പം തന്നെ വിപണനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഈ തിരുവനന്തപുരത്ത് 2 ഹോൾസെയിൽ ഡീലേഴ്സ് എത്രയുണ്ടെങ്കിലും എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിലയെ തരുള്ളൂ, വളരെ ചെറിയ വിലയെ തരുള്ളൂ. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ ജൈവ പച്ചക്കറി കടകളുണ്ട്, 7-8 കടകളുണ്ട്. ആ കടകളിലെല്ലാം ഞാൻ കുറേശ്ശെ ഒരു 15 കിലോ 20 കിലോ 25 കിലോ വെച്ച് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ ചെയിൻ ഹൈപ്പർ മാർക്കറ്റുകൾ അവിടെയും അവരെടുക്കാമെന്ന് ആവശ്യപ്പെട്ടു. 40 രൂപ കിട്ടിയാലും എനിക്ക് ഒരു അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നിന്ന് പോകാൻ വേണ്ടി പറ്റും. പൊതുവിൽ എൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കുറവാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. ഒരു വട്ടം കഴിച്ചാൽ പിന്നെ ഇത് തന്നെ കഴിക്കും. ഏറ്റവും വലിയ പപ്പയ്ക്ക് 2 കിലോ 750 ഗ്രാം, എന്തായാലും ഒരു ആവറേജ് 1 കിലോ കിട്ടും, 1.5 കിലോ ഒക്കെ കിട്ടും. അത് മതി, കാരണം നല്ല നമ്പറുണ്ട്, ഒരു ചെടിയിൽ നല്ല നമ്പറുള്ളത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഈ രാസവളം പ്രയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ സംതൃപ്തിയാണ്. കാരണം സാധാരണ നമ്മൾ പപ്പയുടെ ടേസ്റ്റ് അല്ല, നമ്മളൊന്ന് കഴിച്ചു നോക്കിയാൽ അത് വീണ്ടും കഴിക്കാനുള്ളൊരു പ്രേരണ വരും. കാരണം ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വല്ലാത്തൊരു പച്ചപ്പാണ്. ഇതിൻ്റെ പുറമേ നമ്മളിതിൻ്റെ മതിലിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്. അതിൻ്റെ ഒരു മനോഹാരതയുണ്ട്. അത് സത്യത്തിൽ മനസ്സിന് വലിയ കുളിർമയാണ്. അതുകൊണ്ട് തന്നെ ഒരു വട്ടവും കൂടി റെഡ് ലേഡ് തരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് ഹൈബ്രിഡ് തണ്ണിമത്തന് ഇതിനിടയ്ക്ക് ഒന്ന് ഈ ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞാൽ, ഈ തുള്ളിവന ഉള്ളതുകൊണ്ട് വെള്ളം കോരേണ്ട കാര്യമില്ലല്ലോ, തണ്ണിമത്തനും കൂടി ഒന്ന് ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്.

0: കൃഷി ഓഫീസറോട് ചോദിക്കണം. കൊച്ചിലെ കൃഷിയിൽ എനിക്കൊരു താല്പര്യമുണ്ട്. അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അച്ഛൻ്റെ കൂടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് അറിയാം. അതെനിക്കൊരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ഒരു 10-20 കൊല്ലം ഫുൾ ടൈം പൊതുപ്രവർത്തനമായപ്പം അല്പം ശ്രദ്ധക്കുറവും എനിക്കിതിൽ നിന്ന് മാറിയിരിക്കുന്നു. പക്ഷേ വീണ്ടും ഞാനിതിലേക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടുകാരുടെ വലിയ ഹെൽപ്പുണ്ട്. സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. ഒരു ഷായുണ്ട്, ഒരു ശ്രീകുമാറുണ്ട്, പിന്നെ ഒരു ബൈജുണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരുടെ നല്ല സഹായം ഞാനില്ലെങ്കിലും, കാരണം ഞാൻ ഈ പൊതുരംഗത്തോടെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ആയിപ്പോയാലും നോക്കും. പിന്നെ എൻ്റെ വൈഫിന് കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു താല്പര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ 2 നേരമെങ്കിലും ഇവിടെ ഒന്ന് നോക്കി കളയെല്ലാം മറിച്ച് ഇല വാടി നിൽക്കുന്ന ഇലയെല്ലാം മാറ്റിയിട്ട് പോകാറുണ്ട്. ഇതെല്ലാം പൊതുവിൽ എന്നെ കൃഷി രീതി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ 2 മക്കളുണ്ട്, അവരൊന്നും ഈ കൃഷിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരെല്ലാം കൂടി ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ ഇടാനുള്ളതല്ലല്ലോ. ഈ ഭൂമി തലമുറ തലമുറയായിട്ട് കൈമാറി എല്ലാ ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ കൃഷിപാഠം പഠിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പിള്ളേരൊന്നും അങ്ങനെ വരുന്നില്ല. അവരെ പടിപടിയായിട്ട് എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. കുറച്ച് ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ അതിന് പരിശ്രമിക്കുക.
1: കൃഷിഭവനുകൾ, കർഷകന് കരുത്ത് നൽകുന്ന കാഴ്ചകൾ എവിടെയും കാണാം. ഇവിടെ ഉള്ളൂർ കൃഷിഭവനും ഓരോ ചുവടുവയ്പ്പിലും പപ്പൻ ചേട്ടനൊപ്പമുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
1: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ

വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12-ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: for their own progress, but also strive to uplift the weaker sections and contribute to nation building. The president said this while addressing the first convocation of the Central Tribal University of Andhra Pradesh in Visakhapatnam. The president said every educated youth should help bring forward those left behind and contribute towards achieving the goal of a developed India by 2047. Union Education Minister Dharmendra Pradhan urged the students to become job creators rather than job seekers. The Special Intensive Revision SIR of Electoral Rolls has begun in Delhi, Karnataka, Meghalaya, Maharashtra and Jharkhand today. As part of the exercise, in Delhi, over 13,000 booth-level officers will visit every household till the 29th of next month to distribute pre-printed enumeration forms in duplicate to all existing electors for verification and updation of the electoral rolls. Addressing the media, Chief Electoral Officer of Delhi Ashok Kumar said that claims and objections can be filed from the 5th of August to the 4th of September. The final electoral roll will be published on the 7th of October. General Dhiraj Seth today took charge as the 31st Chief of the Army Staff from General Upendra Dwivedi, who superannuated after more than four decades of distinguished service to the nation. General Seth is an alumnus of the National Defence Academy, Pune, and was commissioned into the Armoured Corps in December 1986. He has a distinguished military career spanning nearly four decades. India has reaffirmed its strong support for the Financial Action Task Force FATF, describing it as an indispensable pillar of the global fight against terrorism, financing and money laundering. The statement came after Pakistan criticized the task force following the neighboring country's placement on the organization's grey list for increased monitoring. Speaking at a UN event on the sidelines of the Counter-Terrorism Week, India's permanent representative to the UN, P. Harish, said attempts to question FATF's credibility reflect fear of scrutiny rather than genuine concerns. On the occasion of Hul Diwas today, Prime Minister Narendra Modi has paid tributes to Sidho Kanhu, Chand Bhairav, Phulo Jhano and all the brave tribal warriors who stood firm against the injustice of foreign rule. In a social media post, Mr. Modi said that Hul Diwas is a powerful symbol of the extraordinary courage and unwavering spirit of tribal communities who laid down their lives for their motherland. Benchmark domestic equity indices ended the final trading session of the quarter around 4.3% lower today. The Sensex fell 250 points to close at 76,479, while the Nifty lost 81 points to settle at 23,866. However, the broader market on the National Stock Exchange ended in a positive territory. In the FIFA World Cup, Morocco and Paraguay have advanced to the round of 16. Morocco defeated Netherlands 3-2 on penalties after a thrilling 1-1 draw in Guadalupe, Mexico. Tonight, Ivory Coast will take on Norway in Texas, United States. The match is scheduled to begin at 10:30 p.m. Indian time. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
2: കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലും വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ പ്രാഥമികമായ എല്ലാ മേഖലകളിലും മികച്ച പുരോഗമനങ്ങൾ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലക്ഷദ്വീപിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. തുടർന്ന് പ്രഗതി പത് യാത്രയുടെ ഭാഗമായി നിർമ്മാണ പുരോഗതിയിലുള്ള കവരത്തി ദ്വീപിലെ രാജ്യത്തെ ആദ്യ ഓഷൻ തെർമൽ എനർജി കൺവെർഷൻ അധിഷ്ഠിത കുടിവെള്ള ശുചീകരണ പ്ലാന്റ്, പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. ഏക് പേട് മാക്കേ നാം യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ

0: പുരോഗമിക്കുന്ന പ്രവേശന ഉത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രദേശം എന്ന ബഹുമതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ സന്തോഷം പങ്കിട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ പരിശീലന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടികളിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം ഭരണി ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ചടങ്ങിൽ സംയുക്തമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, IRBN, CRPF ഉൾപ്പെടുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ട് രോഗികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കവരത്തിയും കൊച്ചി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തി ദ്വീപിൽ നിന്നും കവരത്തി ദ്വീപിൽ നിന്നുമുള്ള 60ഉം 66 വയസ്സുള്ള രണ്ട് രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഈ പുതിയ നിയമം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 46 വർഷമായി ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മദ്യ നിരോധന നയം ദ്വീപിന്റെ സാമൂഹിക സുരക്ഷിതത്വവും പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഈ റെഗുലേഷൻ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഭാവിയിൽ ദ്വീപിനെ ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമസഭകളുമായും ജനപ്രതിനിധികളുമായും കൃത്യമായ കൂടിയാലോചനകൾ നടത്തണമെന്നും ലക്ഷദ്വീപ് MP രാഷ്ട്രപതിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ANM, ആശാപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെ പങ്കാളിത്തത്തോടെ ദ്വീപുകളിലെ ആശുപത്രികൾ, ഒപ്പം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

11:02 മുതൽ 12 മണി വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496553321. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. യൂറോബാങ്ക് സംസ്ഥയാ ഗ്രീസതഃ ഭാരതം പ്രതി UPI ആധാരിത ധനപ്രേഷണ സേവാ സമാരബ്ധ. ഉപക്രമോയം ഐതിഹാസികഃ വർത്തതേ ഇതി വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ സബലം അവോചത്. പാകിസ്ഥാനസ്യ FATF സംസ്ഥായാഃ ഗ്രേ ലിസ്റ്റ് ഇത്യസ്യ നിരീക്ഷണസ്യ ആലോചനായാഃ അനന്തരം ഭാരതേന ഏതാം സംസ്ഥാം പ്രതി സ്വീയ ദൃഢ സമർത്ഥനം പുനഃ പ്രകടീകൃതം. ജനറൽ ധീരജ് സേഠ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിത ഭാരതീയ സേനയാ ഏകത്രിംശത്തമ സേനാധ്യക്ഷത്വേന പദഭാരം ഗൃഹീതവാൻ. അമേരിക്ക ഇറാനയോ ശാന്തി വാർത്തയാ ഭവിഷ്യം പ്രതി അനിശ്ചിതത വർത്തതേ യതോ ഹി തെഹരാൻ പ്രശാസനേന അമേരിക്ക രാഷ്ട്രപതിനഃ ട്രംപസ്യ ദോഹ നഗരെ മേലനസ്യ വിഷയഃ ദൃഢതാപൂർവകം ഖണ്ഡിതഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന ഉത്തരപ്രദേശ് ബിഹാര മധ്യ മഹാരാഷ്ട്ര കൊങ്കൺ ഗോവ രാജ്യേഷു അതിവൃഷ്ടേ

0: अन्तर्गतं देहल्यां 13,000+ मतदानकेन्द्रस्तरीयाधिकारिणः आगामि मासस्य 29 दिनांकं यावत् प्रत्येकं गृहं गत्वा मतदातृसूचीनां प्रमाणीकरणाय नवीकरणाय च पूर्वमुद्रितानि प्रपत्राणि प्रदास्यन्ति। देहल्याः मुख्य निर्वाचनाधिकारी अशोक कुमारः ह्यः वार्ताहरान् सम्बोधयन् अवोचत् यत् मतदातृसूचौ आक्षेपान् प्रस्तोतुम् अगस्तमासस्य 5 दिनांकतः सितम्बर मासस्य 4 दिनांकपर्यन्तं समयः निर्धारितः अस्ति। अन्तिमा मतदातृसूची अक्टूबर मासस्य 7 दिनांके प्रकाशिता भविष्यति। कर्णाटकराज्ये अस्मिन् अभियाने राज्यस्य 31 निर्वाचन कार्यालयैः सह सम्बद्धाः 950,000+ बीएलओ अधिकारिणः नियुक्ताः सन्ति। मेघालयराज्ये च ईस्ट खासी हिल्स जनपदस्य उपायुक्तः अभिलाष वरणवालः सूचितवान् यत् बीएलओ अधिकारिणः जनपदे स्थितेषु सर्वेषु 21,000 मतदानकेन्द्रेषु गत्वा तेभ्यः मतदातृभ्यः प्रपत्राणि वितरिष्यन्ति। भारतीय ऋतु विज्ञान विभागेन आगामि 2 दिवसेषु उत्तर प्रदेश, बिहार, मध्य महाराष्ट्र, तटीय कर्नाटक, कोंकण, गोवाषु अतिवृष्टेः कृते नारंगी वर्णीया संचेतना प्रकटिता। एतादृशी एव स्थितिः अद्य सिक्किम, असम, मेघालय, केरल, माहे उपहिमालयी, पश्चिम बंगालस्य च भागेषु सम्भाव्यन्ते। अपरपक्षे विभागेन अद्य दिल्ली, हरियाणा, चंडीगढ़ इत्यादिषु राज्येषु उष्ण तरंगस्य पूर्वानुमानं प्रकटितम्। विदेशमंत्री डॉ एस जयशंकरः न्यगादीत् यत् भारतेन 26+ देशैः सह 28 प्रवासन गतिशीलता सहभागिता सहमति पत्रेषु हस्ताक्षराणि विहितानि। तेन अवैध प्रवासं शोषणात्मक प्रथाः कपटपूर्त मध्यस्थतां च प्रतिरोद्धुं राष्ट्राणां सामूहिक उत्तरदायित्वं प्रति विशेषरूपेण उपादिष्टम्। हूल दिवसावसरे प्रधानमंत्री नरेन्द्र मोदी विदेश शासनस्य अन्यायस्य विरुद्धं दृढतया समुपस्थितेभ्यः सिंधो काहू, चंद भैरव, फुलो झानू इत्यादिभ्यः सहैव सर्वेभ्यः वीर जनजातीय जनेभ्यः भावपूर्णां श्रद्धांजलिं समर्पितवान्। फीफा विश्व कप स्पर्धा मालिकायां मोरक्को पैराग्वे देशौ राउंड ऑफ 16 चरणे स्वस्थानं सुरक्षितवन्तौ। मैक्सिको देशस्य ग्वाडालूप नगरे आयोजिते रमणीय द्वन्द्वे मोरक्को दलेन नीदरलैंड दलं 3-2 इत्यंकैः पराजितम्। अद्य रात्रौ अमेरिका देशस्य टेक्सास प्रान्ते आइवरी कोस्ट तथा नॉर्वे इत्यनयोः मध्ये स्पर्धा भविष्यति। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി

0: ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യഘടുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഘടു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഘടു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഇത്രയുണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തിയെഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ പി ആർ ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം, അവതരണം മഹേഷ് ദിവാകരൻ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കൊണ്ടുവന്ന പ്രമേയവും പഞ്ഞമാസക്കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസും ധനാഭ്യർത്ഥനകൾക്ക് മേലുള്ള ചർച്ചയുമെല്ലാം ഇന്ന് നിയമസഭയെ സജീവവും ശബ്ദായമാനവുമാക്കി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവന്ന പ്രമേയം നിയമസഭ പാസാക്കിയെങ്കിലും 2 BJP അംഗങ്ങൾ ഉയർത്തിയ എതിർശബ്ദവും ശ്രീ വി മുരളീധരന്റെ ഭേദഗതിയും ശ്രദ്ധേയമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മന്ത്രി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും അവയുടെ ഗൌരവം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തലുകൾ വരുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന വിവിധ പ്രവേശന പരീക്ഷകളിലും വീഴ്ച പതിവാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ദേശീയ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണം. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കാൻ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ശ്രീ പ്രേംകുമാർ, ശ്രീ ആര്യാടൻ ഷൌക്കത്ത്, ശ്രീ വി മുരളീധരൻ.

എന്നിവരാണ് ഭേദഗതികൾ അവതരിപ്പിച്ചത്. ബി ജെ പിക്ക് വേണ്ടി ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായി ഇടപെട്ട് ക്രമക്കേടിൽ കൃത്യമായ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ സഭ പ്രശംസിക്കുന്നു എന്ന് പ്രമേയത്തിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ശ്രീ വി മുരളീധരന്റെ ആവശ്യം. ശബ്ദവോട്ടിൽ ഭേദഗതി തള്ളിയ ശേഷം പ്രമേയം പാസാക്കിയതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതം വൈകിയാൽ പണം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. രണ്ടാം ഗഡു അടുത്ത മാസം നൽകും. ഒരു കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല. ഒന്നാം ഗഡുവിനായി ജില്ലാ ഓഫീസുകളിൽ പണം എത്തിയിട്ടുണ്ടെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന കാലത്ത് പഞ്ഞമാസ ആനുകൂല്യം നൽകുന്നില്ലെന്ന് ആരോപിച്ച് ശ്രീ സജി ചെറിയാൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൌജന്യ റേഷനും നൽകാറുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി വി എ അബ്ദുൽ ഗഫൂർ മറുപടി നൽകി. ആദ്യഗഡു 1500 രൂപ മൂന്ന് ജില്ലകളിൽ നൽകി. ബാക്കിയെടുത്ത് അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യഗഡു നൽകാറുള്ളത്. രണ്ടാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങി. കഴിഞ്ഞ സർക്കാർ പോയ പോക്കിന് സഹായം 6000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഉയർത്തിയ തുക UDF സർക്കാരാണ് നൽകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 1.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഗുണഭോക്തൃ വിഹിതം 21 കോടിയോളമുള്ള പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജൂലൈ വരെ 3 ഗഡുകളായാണ് നൽകേണ്ടിയിരുന്നത്. LDF സർക്കാർ 4500 രൂപയുടെ ആനുകൂല്യം 6000 ആക്കിയതും നൽകുന്നില്ല. കേന്ദ്രവിഹിതം എല്ലാ കാലത്തും വൈകാറുണ്ട്. അതുകൂടി സംസ്ഥാനം നൽകുകയാണ് വേണ്ടത്. ട്രോളിംഗ് നിരോധന കാലത്ത് വായ്പകൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ടെന്നും ഇത്തവണ ഉണ്ടായില്ല. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണിതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. സമാശ്വാസ നടപടികൾ കൃത്യമല്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസംഗത്തിനിടെ സ്പീക്കർ നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകളും ട്രോളുകളും ഉണ്ടാക്കുന്നെന്ന് ശ്രീ കെ രാജൻ സഭയിൽ പറഞ്ഞു. വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയം നീണ്ടുപോയെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഈ മറുപടി. ചെയറിനെ ചോദ്യം ചെയ്യരുതെന്നും വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കറെ അപമാനിക്കുന്നത് പറ്റില്ലെന്നും സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി. വിഷയത്തിൽ മാത്രം പ്രസംഗിക്കാം, അതിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് നിർദ്ദേശവും നൽകി. താൻ പറയാറുള്ളത് പറയുമെന്നും അത് അവകാശമാണെന്നുമായിരുന്നു രാജന്റെ മറുപടി. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമടങ്ങിയ 4 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കായിക അധ്യാപകരുടെ തസ്തിക മാനദണ്ഡം കാലോചിതമായി പരിഷ്കരിക്കുന്നതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിരം കായികാധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതും ദേശീയ മാനദണ്ഡ പ്രകാരം യോഗ്യതകൾ ഏകീകരിക്കുന്നതുമടക്കം സമിതി പഠിക്കും. സ്കൂളുകളിൽ 500 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ ആയിരുന്നത് തസ്തിക സംരക്ഷിക്കാനായി കഴിഞ്ഞ വർഷം മുതൽ 300 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നാക്കിയെന്നും ആബിദ് ഹുസൈൻ തങ്ങളുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. കൊച്ചിയിൽ 2050 വരെയുള്ള ശുദ്ധജല ആവശ്യം കണക്കാക്കി ആലുവയിൽ 190 MLT പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പെരിയാറിനോട് ചേർന്ന പമ്പ് ഹൌസ്, ശുദ്ധീകരണശാല എന്നിവയും തയ്യാറാക്കും. 523 കോടിയാണ് ചെലവ്. ഇതുവഴി കൊച്ചി നഗരത്തിലും സമീപത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കും. മരടിലെ 100 MLT പ്ലാന്റിൽ നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വിതരണം നടത്തുന്നുണ്ട്. ADB സഹായത്തോടെ 2511 കോടിയുടെ ജലവിതരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും ശ്രീ ടി ജെ വിനോദിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സൈബർ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും. ജില്ലകളിൽ 1000-ലേറെ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതീവ ഗുരുതര സ്വഭാവത്തിലെ കേസുകളാണ് ഇവ. വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് തടയാൻ പോലീസ് കർശന നടപടികളെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന 1836 വ്യാജ ലോൺ ആപ്പുകളും 5857 വ്യാജ ലോൺ വെബ്സൈറ്റുകളും നീക്കം ചെയ്തു. വ്യാജ ഇൻസെന്റ് ലോൺ ആപ്പുകളും തട്ടിപ്പിന് വഴിയൊരുക്കുന്ന പരസ്യങ്ങളും പ്രൊഫൈലുകളും നീക്കും. തട്ടിപ്പുകാരുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തനരഹിതമാക്കും. ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം, അന്തർ സംസ്ഥാന ഏകോപനം എന്നിവയിലൂടെ നടപടികൾ ഫലപ്രദമാക്കും. തട്ടിയെടുക്കുന്ന പണം മ്യൂൾ അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ക്രിപ്റ്റോ കറൻസിയായി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും മാറ്റുകയാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവ. അന്യസംസ്ഥാനങ്ങളിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ശ്രീ അബിൻ വർക്കിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി.
മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം MBBS BDS കോഴ്സുകൾക്ക് ഇക്കൊല്ലവും അടുത്ത വർഷവും 4.5 വർഷത്തെ ഫീസേ വാങ്ങാവൂ എന്ന് സ്വാശ്രയ മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചതായി മന്ത്രി K. മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. മുൻവർഷം വാങ്ങിയ അധിക ഫീസ്

തിരികെ നൽകുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മെഡിക്കൽ കോഴ്സുകളുടെ ഫീസ് പുതുക്കി നിശ്ചയിക്കും. 4 വർഷത്തെ കോഴ്സിന് 5.5 വർഷത്തെ ഫീസാണ് കോളേജുകൾ ഈടാക്കിയത്. ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ കോലഞ്ചേരി മലങ്കര കോളേജ് ഹൈക്കോടതിയിൽ നിന്ന് 3 മാസത്തെ സ്റ്റേ നേടി. മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് മാനേജ്മെന്റുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സേവിയർ ചിറ്റിരപ്പള്ളിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ സ്ഥാപിക്കുന്നതിന് KSEBയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞു. ധനാഭ്യർത്ഥന ചർച്ചയിൽ എം വിൻസെന്റ്, പി സുമോദ്, AKM അഷ്റഫ്, ഗീതാഗോപി, റെജി ചെറിയാൻ, BB ഗോപകുമാർ, ഉല്ലാസ് കോവ്, PK പ്രവീൺ, ജി സുധാകരൻ, CR മഹേഷ്, MM നസീർ, TP അഷ്റഫ് അലി, ജ്യോതികുമാർ ചാമക്കല, കെ പ്രേംകുമാർ, TJ വിനോദ്, PK നവാസ്, സേനാപതി വേണു, വിനു ജോബ് കുഴിമണ്ണിൽ, കുർക്കോളി മൊയ്തീൻ, IC ബാലകൃഷ്ണൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് R പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം.

0: It wasn't far away from the edge of the bat, and that really had called for a good appeal, but no, that hadn't contacted the bat. It just went slightly over. Here's Hamilton for the fifth time in this over into Joseph, and Joseph plays that one almost dragging the ball from outside the off stump to a short pitch delivery, but just couldn't put sufficient energy behind that, and the ball goes into the mid-on region, and no runs taken. So, well, West Indies, who had lost two matches earlier in the league stage, who would have really known that they would reach the semi-finals? It was a clash between India and South Africa on that final match, but then Australia won comfortably against India. Here's the next delivery, which is again going across, but then misses, and the fifth over completes, and Joseph on 5, Matthews on 22, West Indies 28 for the loss of no wicket.
1: रिपोर्ट्स लाई हो ना?
2: नहीं, मुझे लगा तुम लाए हो.
1: तुम हो ही भुलक्कड़.
2: भूल बस इतनी है कि तुमसे शादी कर
3: ली. मत जानिए आभा के बारे में.
4: आभा
3: यानी आयुष्मान भारत हेल्थ अकाउंट, जहां आप अपने मेडिकल रिकॉर्ड सुरक्षित रख सकते हैं और जब चाहें और जहां चाहें ये रिपोर्ट्स दिखा सकते हैं. आभा, सेहत के सफर में आपका हम सफर. आज ही आभा ऐप डाउनलोड करें या डायल करें 1-4-4-7-7.
5: चलिए, नए ओवर की शुरुआत हो रही है. जहां तक वेस्ट इंडीज का सवाल है, ऐसा लग रहा है कि जोसेफ थोड़ा सा स्ट्रगल कर रही हैं रनों के मामले में. उनके बल्ले से रन नहीं निकल रहे हैं. 13 गेंदों में सिर्फ 5 रन बना सकी हैं जोसेफ. 28 है वेस्ट इंडीज का स्कोर. ऐसा लगता है कि पिछले 2-3 ओवर्स में रनों की जो रफ्तार है वो लगभग थम सी गई है. पिछले 2 ओवर्स में सिर्फ और सिर्फ 3 रन बने हैं. हमारी स्कोरर क्षमा सानी की यह जानकारी, और जाहिर है कि एक प्रेशर बिल्कुल साफ दिख रहा है जोसेफ के ऊपर. खुल करके खेलना होगा, ये पावर प्ले है. अगर आपने इसका एडवांटेज नहीं लिया तो फिर आपके सामने ऑस्ट्रेलिया, इस बात का ख्याल रखना होगा. रनों की जो रफ्तार एक समय 7.5 के ऊपर थी.
6: आकाशवाणी ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന 1-ാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
7: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
8: पुस्तक और ज्ञान के साथ ही आप अपने परिवेश से भी सीखें और व्यवहारिक कौशल विकसित करें, यही सार्थक शिक्षा है. विद्यार्थियों को अपने समुदाय, संस्कृति और परंपराओं से जुड़े रहने हुए समाज और देश के भविष्य को बेहतर बनाना है. तेजी से विकसित हो रही भारत में अपने विरासत से जुड़े रहने के साथ साथ आधुनिक विज्ञान के लाभ समाज के हर वर्ग तक ले जाने की आवश्यकता है.
7: 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 ഓടെ വികസിത രാജ്യമാക്കുന്നതിന്

0: സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസിന്റെ 10-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26-ലധികം രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
1: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATFന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: ജിസ്മേ ഹംനെ ബ്ലാക്ക് സ്പോട്സ് കോ ഐഡന്റിഫൈ കിയാ ഹൈ ജോ ലാൻഡ് സ്ലൈഡ്സ് കെ സ്പോട്സ് ഹൈ ഉത്തരാഖണ്ഡ് ഹിമാചൽ അരുണാചൽ പഹാടി പ്രദേശോ മേ ഓർ ഹം യേ പൂരെ സ്പോട്സ് കോ ഐഡന്റിഫൈ കർക്കെ ഉസ്കോ സുധാരനെ കെ ലിയേ 50,000 കരോഡ് കാ ഖർച്ച ഹംനെ കിയാ ഹൈ താക്കി യേ സബ് സ്പോട്സ് റിമൂവ് ഹോ ജായേ ഇസ്കെ സാത്ത് സാത്ത് റോഡ് എഞ്ചിനീയറിംഗ് മേ ഹമാരാ ജോ ഡിപിആർ ബനാ രഹേ വഹാൻ അണ്ടർ പാസ് ഉസ്കെ സാത്ത് സ്നൈനേജ് മാർക്കിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കി ബനേ യേ ഭി കോശിഷ് കർ രഹേ ഹൈ.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന്

0: കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്കു സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യുഎസും ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്കുമേൽ കരിനിഴൽ. അടുത്തവട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുമുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന 1-ാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ
2: और 37 रन बिना किसी नुकसान के 7 ओवर के बाद पहली गेंद ऑफ स्टंप पर सदरलैंड की और उसे हल्के से केवल प्लेस किया इकलौते रन के लिए मूनी के दस्ताने में. अब रनों की रफ्तार बढ़े कैसे, लगातार प्रयास कर रही हैं जोसेफ और ये जो कैच छूटा था एकदम ऐसा लगा कि जैसे शायद वो निश्चित तौर पर हाथ पर आना चाहिए था. एक आसान सा कैच और इस तरह के जीवन दान देना आपको कई बार परेशान कर सकता है. तो बड़ा जीवन दान वहां पर जॉर्जिया वॉल ने दिया. 8वां ओवर पारी का सदरलैंड का. इस ओवर की अगली गेंद और इस बार रक्षात्मक तरीके से केवल खेला, कोई रन बनाने का मौका नहीं. ओवल का जहां तक सवाल, इससे पहले एक मुकाबला यहां पर खेला गया जो कि वर्ल्ड कप में इंग्लैंड ने न्यूजीलैंड को चेस करते हुए पराजित किया. 164 रन बनाए थे इंग्लैंड ने उस मुकाबले को जीतने के लिए. 5.18 का औसत, यह औसत कतई ऐसा नहीं है जो वेस्ट इंडीज को इस मुकाबले में फ्रंट सीट पर खड़ा कर सके. बड़ा स्ट्रोक लेकिन टप्पा खाते हुए गेंद सीधे गई बैकवर्ड स्क्वायर लेग बाउंड्री लाइन की दहलीज पर, वहां जाकर के फील्ड हुई और इकलौता रन वहां पर. तो अब बढ़कर के 39 रन हुए हैं. स्ट्रगल कर रहा है वेस्ट इंडीज लगातार रन्स के लिए और यह दृश्य कतई वेस्ट इंडीज के इन दोनों बैटर्स के लिए अच्छा नहीं है. मैथ्यूज ने जमकर के शुरुआत की थी, धमाकेदार शुरुआत की थी, लेकिन उसके बाद ऐसा लगा जैसे अपने साथी का प्रेशर उन पर भी आता जा रहा है. अगर कैच की एफिशिएंसी देखें ऑस्ट्रेलिया की तो कुल मिलाकर 58% के आसपास है. एक वर्ल्ड चैंपियन टीम के लिए अगर आप ये रेशो देखें, ये औसत देखें तो शायद बहुत अच्छा नहीं. ऑफ स्टंप के बाहर ये गेंद और इस बार भी बल्ला भर चला और गेंद और बल्ले का कोई संपर्क नहीं हुआ.

0: Hello and a very warm welcome to Free Hit 20 as we have just witnessed the first innings of the first semi-final between Australia and West Indies in the ongoing Women's ICC Women's T20 World Cup, where Australia, after having won the toss today, decided to bowl first and they were able to contain the West Indian team for a mere 125 runs on board within 20 overs. Now, will Australia be able to chase this target is what we have to speak and is what we have to now witness also. But for the moment, I'm Sakshi Mandwal, joined over here by my dear friend and colleague for the evening, Amit Arora. Good evening, Amit.
1: Good evening, Sakshi. And yahan par charcha karne ke liye hamare saath hain Ravinder Singh ji, BCCI coach, Rakesh Rao, sports journalist, aur Asha Rawat, former India batter. Aap teenon ka swagat hai. Asha ji, 125 run 7 wicket khokar banaye hain West Indies ne. Kam hai ya kafi hai?
2: नहीं, वैसे कम है. 125 जिस हिसाब से ऑस्ट्रेलिया बैलेंस टीम है तो उनके लिए ये जो टारगेट है मुश्किल नहीं होगा, उनके लिए बहुत इजी होगा. अगर मैं वेस्ट इंडीज की बैटिंग की बात करूं तो अगर देखिए तो सारे जो बैटर थे ना वो केवल क्रॉस बैट चला रहे थे, मतलब बॉल की लाइन में नहीं खेल रहे थे. अगर वो उस बॉल की लाइन में खेलते तो मुझे लगता बेटर स्कोर होता.
3: आकाशवाणी ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന ഒന്നാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽക്കൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ അനുബന്ധമായുള്ള 100-ലധികം ഏക്കർ വരുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി കൂടുതൽ കോഴ്സുകളുമായി ഒരു കാർഷിക കോളേജ് സർക്കാർ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. VS ജോയ് MLA ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി മന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റീൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. മന്ത്രി സി പി ജോൺ അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സർക്കാർ സംഘടിപ്പിക്കുന്നത്. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനായുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ 51st ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയദലയിൽ നിന്ന് അദ്ദേഹം ചുമതലയേറ്റു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ
1: 6:45. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, പി സുശീല എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കെച്ചേരി, സംഗീതം നൌഷാദ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ശ്രീനിവാസ്, സുജാത എന്നിവർ ആലപിച്ചത് ചിത്രം സമ്മറിൻ ബദ്രഹേം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു.
1: ആകാശവാണി, നമസ്കാരം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ലഹരി ഉപയോഗം ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക തലത്തിൽ മാത്രമല്ല, സാമ്പത്തിക ആരോഗ്യ പ്രശ്നമായും ലഹരി ഉപയോഗം പരിണമിച്ചു കഴിഞ്ഞു. യുവതലമുറയെ ഉയർച്ചയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിക്കാൻ കെൽപ്പുള്ള ഒന്നായി ലഹരി മാറിക്കഴിഞ്ഞു. മാനസിക സമ്മർദ്ദം, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളാൽ യുവാക്കൾ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. എന്നാൽ ലഹരി ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനവും സുരക്ഷിതത്വവും കൂടിയാണ് തകർക്കുന്നത്. ലഹരി ഉപയോഗം മസ്തിഷ്കത്തെയും ഹൃദയത്തെയും കരളിനെയും ഗുരുതരമായി ബാധിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമ സ്വഭാവം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 1987 June 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണം എന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. തുടർന്ന് 1989 മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം മുടങ്ങാതെ ആചരിച്ചു വരികയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ പോരാടാനാണ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം 2020 August 15 നഷാമുക്ത് ഭാരത് അഭിയാൻ ആരംഭിച്ചത്. പ്രതിരോധം, വിലയിരുത്തൽ, ചികിത്സ, പുനരധിവാസം, പൊതുവിവര വ്യാപനം, കമ്മ്യൂണിറ്റി അവബോധ സംരംഭങ്ങൾ എന്നിവ NMBA ഏകോപിപ്പിക്കുന്നു. തുടക്കത്തിൽ 272 ദുർബല ജില്ലകളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ദൌത്യം രാജ്യവ്യാപകമായി വിപുലീകരിച്ചു. നഷാമുക്ത് ഭാരത് അഭിയാൻ പൊതുജന പങ്കാളിത്തത്താൽ നയിക്കപ്പെടുന്ന ബഹുജന പ്രസ്ഥാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മയക്കുമരുന്ന് രഹിത ഇന്ത്യ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർണായക ഘടകമാണെന്നും അതിനായി എല്ലാ പൌരന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി രാജ്യസുരക്ഷയ്ക്കും സാമൂഹിക ഭദ്രതയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും യുവതലമുറയുടെ ഭാവിക്കും വലിയ വെല്ലുവിളിയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 11.8 ദശലക്ഷം സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് സർക്കാർ പിടിച്ചെടുത്തത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിരവധി ഓൺലൈൻ പോർട്ടലുകൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് അമിത് ഷാ പറഞ്ഞു.
2: നാർക്കോ ഒഫൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ബി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയെ ഹമാരി പ്രതിക്രിയ ഏക് റോഡ് മാപ്പ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ് പ്രതിക്രിയ ഹോനി ചാഹിയേ, ടെക്നോളജി ഡ്രിവൺ അപ്രോച്ച് ഹോനാ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
1: 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.

0: വർഷം 15 മുതൽ 64 വയസ്സ് പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർദ്ധനവാണ്. അതായത് 15-64 ഇടയിൽ പ്രായമുള്ള ലോക ജനസംഖ്യയുടെ ഏകദേശം 6% മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. 2023 മുതൽ ലോകമെമ്പാടും കൊക്കെയിൻ ഉൽപാദനവും വിതരണവും 10 മടങ്ങ് വർദ്ധിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുന്നതും ഒരു വെല്ലുവിളിയാണ്. ചെറിയ പ്രായത്തിൽ തൊട്ട് കുട്ടികൾക്ക് അവബോധം നൽകാൻ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കണം. സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസ നിരക്കും സാമൂഹിക വികസന സൂചികകളും ഉള്ള കേരളവും ഇന്ന് ലഹരി വ്യാപനത്തിന്റെ കൊടിയ ഭീഷണി നേരിടുകയാണ്. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് കണ്ടെത്തൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ, നഗരപ്രദേശങ്ങൾ, അന്തർ സംസ്ഥാന ഗതാഗത ശൃംഖലകൾ എന്നിവ ഉപയോഗിച്ചാണ് കേരളത്തിലെ ലഹരി കടത്തും വിതരണവും വ്യാപിക്കുന്നത്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച തൂഫാൻ പോലുള്ള നടപടികളിലൂടെ 1000 കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരായ തൂഫാൻ നടപടി ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 4000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പോലീസിന്റെ പരിശോധനയിൽ മാത്രം 2000 ഗ്രാം MDMA, 333 കിലോഗ്രാമോളം കഞ്ചാവ് എന്നിവ പിടികൂടുകയും ചെയ്തു. മയക്കുമരുന്ന് ലോബിയെയും മാഫിയെയും പൂർണമായി ഇല്ലാതാക്കാൻ തൂഫാനിലൂടെ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും ലഹരിമരുന്ന് വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന തീരുമാനമാണ്. എത്ര വലിയ ഉയരങ്ങളിൽ എത്തേണ്ട കുട്ടികളാണ് നിങ്ങളെല്ലാം! എത്ര സ്വപ്നങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളിൽ നിറയുന്നത്! എത്രയോ നന്നായി പഠിച്ച് അല്ലെ മിടുമിടുക്കികളായി മിടുമിടുക്കന്മാരായി എത്രയോ ഉന്നതമായ തലങ്ങളിൽ എത്തേണ്ടവരാണ് ഈ വഴിയിൽ വീണു പോകുന്നത്, വഴിയിൽ തളർന്നു പോകുന്നത്, ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മാതാപിതാക്കളുടെയോ മാത്രം വിഷയമല്ല, എക്സൈസിന്റെയോ പോലീസിന്റെയോ മാത്രം വിഷയമല്ല, നമ്മുടെ ഈ സമൂഹത്തിന്റെ മൊത്തം വിഷയമായി നമ്മൾ അതിനെ ഏറ്റെടുത്തേ മതിയാവും.
0: തൂഫാൻ കർമ്മ പദ്ധതി ഒരു സംയുക്ത പ്രതിരോധ പ്രചാരണമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരായും ലഹരിക്കെതിരായും ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഈ വലിയ പുഴുക്കുത്തനെ നേരിടാൻ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പൊ ഇതൊരു ജനകീയ മുന്നേറ്റമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം.
0: വിദ്യാർത്ഥികളെ മുൻനിർത്തിയുള്ള തൂഫാൻ വാരിയേഴ്സ് പ്രതിരോധവും ആരോഗ്യവകുപ്പുമായി ചേർന്ന് പുനരധിവാസം ഉറപ്പാക്കുന്ന തൂഫാൻ കെയറും പോലീസും എക്സൈസും ഒന്നിക്കുന്ന തൂഫാൻ സ്ട്രൈക്ക് എൻഫോഴ്സ്മെന്റ് ദൌത്യവുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. തൂഫാൻ ദൌത്യത്തിന്റെ 2ാംഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. MLA മാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികളാണ് 2ാംഘട്ടത്തിൽ നടപ്പാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം പൂർണമായി ഇല്ലാതാക്കാനും അവയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമായി കേരള സർക്കാർ എക്സൈസ് വകുപ്പ് മുഖേന ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ലഹരിക്ക് അടിമയായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സംസ്ഥാനത്തുടനീളം കൌൺസിലിംഗും ചികിത്സയും നൽകുന്ന ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതികളിലൂടെ വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും ലഹരിവിരുദ്ധ

0: സന്ദേശം പ്രചരിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുള്ള വിവിധ പരിപാടികളും ജനകീയ ക്യാമ്പയിനുകളും ഇതിനായി സംഘടിപ്പിക്കപ്പെടുന്നു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാർ മാത്രമല്ല ഓരോ പൗരനും പങ്കാളികളാവണം. കുട്ടികളുമായി മാതാപിതാക്കൾ തുറന്ന ആശയവിനിമയം നടത്തണം. വിദ്യാലയങ്ങളിൽ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസത്തിനും മൂല്യാധിഷ്ഠിത പഠനത്തിനും പ്രാധാന്യം നൽകണം. കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കണം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ചികിത്സയും കൌൺസിലിംഗും ലഭ്യമാക്കി പുനരധിവാസത്തിന് അവസരമൊരുക്കണം. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ ആകാശവാണിയോട് പറഞ്ഞു. വളർന്നുവരുന്ന തലമുറയെ നേർവഴിയിലൂടെ നടത്തുന്നതും ചേർത്തു നിർത്തുന്നതുമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഏത് പ്രലോഭനങ്ങളിൽപ്പെട്ടാലും ഒരു തരത്തിലുള്ള മയക്കുമരുന്നുകളും ഒരു തവണ പോലും ഉപയോഗിക്കുന്നില്ല എന്ന് ഇന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ഇന്ന് നാം ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയോ പുതുതലമുറയെയോ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം വളർന്നുവരുന്ന ഏതൊരു കുഞ്ഞിനെയും ചേർത്ത് നിർത്തലും നേർവഴി നടത്തലുമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടികളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്റ്റീവ്, ഉത്കണ്ഠ, ഭക്ഷണ വൈകല്യം എന്നിവ തിരിച്ചറിയാതെ വിഷാദം, ആത്മഹത്യാ പ്രവണത, ലഹരി എന്നിവിടങ്ങളിലേക്ക് എത്തപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ സമയബന്ധിതമായി തിരിച്ചറിയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഓരോ രക്ഷിതാവും കരുതലെടുക്കണം. മുൻവിധിയില്ലാതെ കണ്ണുകളിലേക്ക് നോക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഇത്തിരി മധുരം പകരാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, തിരുത്തൽ ശേഷിയുള്ള ഒരാളെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞും വഴിതെറ്റുകയില്ല.
0: ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്താണ്. ലഹരിയെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ ജാഗ്രതയും യുവജനങ്ങളുടെ ആത്മനിയന്ത്രണവും കുടുംബങ്ങളുടെ പിന്തുണയും അനിവാര്യമാണ്. മാനവരാശിക്കെതിരായ തുറന്ന യുദ്ധമാണ് മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും. അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും തച്ചുടയ്ക്കാൻ കേൾപ്പുള്ള മാരക വിഷമാണ്. ലഹരിയുടെ ഉപയോഗം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള സഹായം നൽകുന്നതിനുള്ള നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരതകൾ ഒരു മടിയുമില്ലാതെ ചെയ്യാൻ ഉത്തേജനം നൽകുന്ന മയക്കുമരുന്ന് ലോകത്തെമ്പാടുമുള്ള സാമൂഹിക ജീവിതത്തെ നിരന്തരം വെല്ലുവിളിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. 2025 ഇത് 700,000 ഉയർന്നു. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ടുതന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ലഹരിയുണ്ടാക്കുന്ന ഏതൊരു ആസക്തിയെയും കൃത്യമായ ഇടപെടലുകളിലൂടെയും സൌഹാർദ്ദ സഹവർത്തിത്വത്തിലൂടെയും മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. അതിനുള്ള പക്വത നാം ആർജിച്ചെടുക്കണമെന്ന് മാത്രം. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പോലുള്ളവ പ്രയോജനപ്പെടുത്തണം. ഒപ്പം കൂട്ടായ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ നൽകണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം ക്രിസ്റ്റി എബ്രഹാം.
2: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

0: ഈ നിലയത്തിൽ നിന്നുള്ള
1: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.